0: ഭാർഗവിയമ്മ വന്നപ്പോൾ രാധ ചോദിച്ചു, ഭാർഗവിയമ്മ ഒരു ഉപകാരം ചെയ്യോ?
1: എന്താ രാധേ?
0: എനിക്ക് എവിടെയെങ്കിലും ഒരു തൊഴിലുണ്ടാക്കി തരുവോ? അടിച്ചു തളിയോ, നെല്ലുകുത്തോ, എന്തായാലും ഞാൻ ചെയ്തോളാം. ഭാർഗവിയമ്മ നെടുവീർപ്പോടെ രാധയെ നോക്കി. ആ സ്ത്രീയുടെ കൺപീലികൾ നനഞ്ഞു. അവർ ആ പെൺകിടാവിന്റെ ശിരസ് തടവിക്കൊണ്ട് ചോദിച്ചു,
1: അതൊക്കെ രാധയ്ക്ക് ചെയ്യാൻ കഴിയോ?
0: കഴിയാഞ്ഞാൽ പറ്റുമോ?
1: ജോലി ഉണ്ടെങ്കിൽ തന്നെ അത് രാധയ്ക്ക് പറ്റുമോ എന്നാണ് എനിക്ക് സംശയം.
0: പറ്റും.
1: എന്നാലും ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം.
0: അതല്ല,
1: പിന്നെ നമ്പിടി വീട്ടിലെ തൊഴിലുള്ളൂ, അവിടെ നിൽക്കാൻ രാധയുടെ മനസ്സ് സമ്മതിക്കോ?
0: രാധ കുറച്ചു നേരം ആലോചിച്ചു. ഭൂതകാല സംഭവങ്ങൾ അവളുടെ ഹൃദയത്തിലേക്ക് വേലിയേറ്റ സമയത്ത് തിരമാലകൾ പോലെ അടിച്ചു കയറി. അച്ഛനും ആ കുടുംബവും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ അവൾക്ക് മനസ്സ് ചത്തു. അവർ തന്നെ കൈക്കൊള്ളുമോ? കൈക്കൊണ്ടാൽ തന്നെ എത്ര അവജ്ഞയോടെയായിരിക്കും പെരുമാറുക. നിമിഷം പ്രതി അവർ അച്ഛനെ കുത്തിപ്പറയുമോ? തന്നെ അവമാനിക്കുമോ? അതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുമോ?
1: വയ്യ,
0: അതേതായാലും വയ്യ. അവൾ ഭാർഗവിയമ്മയോട് ചോദിച്ചു,
1: വേറെ എവിടെയെങ്കിലും ജോലി കിട്ടില്ലേ ഭാർഗവിയമ്മേ?
2: എവിടെ കിട്ടാൻ കുട്ടി?
0: രാധ ഒന്നുകൂടി ആലോചിച്ചു. എന്നിട്ട് ഭാർഗവിയമ്മയോട് പറഞ്ഞു,
1: നാളെ പറയാം. ആലോചിച്ചിട്ട് മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്പിടി എങ്ങനെയായാലും നേത്യാരമ്മ നല്ല കൂട്ടത്തിലാ, ഒരു ഉപദ്രവുമില്ല.
0: രാധ അന്ന് പകലും രാത്രിയും മുഴുവൻ അതിനെപ്പറ്റി ചിന്തിച്ചു. കുഞ്ഞിരാമനോട് അന്വേഷിക്കണമെന്ന് തോന്നായികയില്ല, പക്ഷേ സമ്മതിക്കുകയുണ്ടാവില്ല. ഇപ്പോൾ തന്നെ താങ്ങാനാവാത്ത ഭാരം ചുമക്കുന്ന ആ മനുഷ്യൻ ഇനിയും ചുമക്കണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഒരു കടപ്പാടുമില്ല, എന്നിട്ടും ആ കുടുംബത്തിനു വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു. രണ്ടാലൊന്ന് ഉറയ്ക്കാതെ ഇനി ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ലെന്ന് രാധയ്ക്ക് തോന്നി. പിറ്റേന്ന് ഭാർഗവിയമ്മ വന്നപ്പോൾ രാധ പറഞ്ഞു,
1: ചോദിച്ചോ. ഉവ്വ്, നേത്യരമ്മയ്ക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ അവരോട് പറഞ്ഞു.
0: എന്നിട്ട്?
1: കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
0: ഭാർഗവിയമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്?
1: കഴിഞ്ഞതൊക്കെ മറക്കണം. കഴിഞ്ഞത് മറക്കാഞ്ഞാൽ നമ്മളൊക്കെ എന്നോ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ രാധയുമായിട്ട് ഒരു വിരോധവുമില്ലല്ലോ.
0: ശരിയാണ്. എന്നാലും
1: ശങ്കിക്കണ്ട, നേത്യരമ്മയെക്കൊണ്ട് ഒരു ഉപദ്രവവും വരില്ല. വളരെ ഭക്തിയും വിശ്വാസവുമുള്ളൊരു സ്ത്രീയാണ്. ഞാൻ രാധയെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞിട്ടുമുണ്ട്.
0: രാധ പിന്നെയും ശങ്കിച്ചു നിൽക്കുകയാണ്. തൻ്റെ അച്ഛനുമായിട്ട് ആ കുടുംബം രഞ്ജിപ്പിലായിരുന്നില്ല എന്നതല്ല ഇപ്പോൾ അവളെ അലട്ടുന്നത്, മറ്റെന്തോ ഒരസുഖം. അത് മറ്റാരെയോ അപമാനിക്കുകയല്ലേ?
1: ആരെ?
0: അമ്മയെയാണോ? മാധവിയമ്മ ഇതിലൊക്കെ നിർലേപയാണ്. വേലയ്ക്ക് പോയാലും കൊള്ളാം, പോകാതിരുന്നാലും കൊള്ളാം. താങ്ങാവുന്നതിലധികം ആഘാതങ്ങൾ താങ്ങിക്കഴിഞ്ഞ ആ ഹൃദയം മുരടിച്ചു കഴിഞ്ഞിരുന്നു. ഉണങ്ങിക്കഴിഞ്ഞില്ലെങ്കിലും ഒരു തളിരി വിടർത്താൻ അതിനെക്കൊണ്ടാവില്ല. ഇത് രാധയ്ക്കറിയാം. എന്നാലും ആരോ അരുത് അരുത് എന്ന് അകത്തുനിന്ന് പറയുകയാണ്. അപ്പോഴെല്ലാം കുഞ്ഞിരാമന്റെ മുഖം അവളുടെ സ്മരണയിൽ തെളിഞ്ഞു നിന്നു. അവൾ ചോദിച്ചിട്ടില്ല, കുഞ്ഞിരാമൻ എതിർത്തിട്ടുമില്ല. എന്നാലും എതിർക്കുമെന്നൊരു തോന്നൽ. ആ എതിർപ്പിനെ വകവയ്ക്കാതെ കഴിയുമോ? പക്ഷേ എത്രനാൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാം? അവൾ രണ്ടും കൽപ്പിച്ച് ഭാർഗവിയമ്മയോട് പറഞ്ഞു,
1: ഞാൻ വരാം.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, പ്രിയ സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തിയുടെ ഓർമ്മ ദിനമായ ഇന്ന് അദ്ദേഹം ഈണ നൽകിയ രണ്ട് വ്യത്യസ്ത യുഗ്മഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും പി ലീലയും പാടിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: ദക്ഷിണമൂർത്തിയുടെ ഈണത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല. ചിത്രം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു.
7: ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ ദശരീശ

0: ഇടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് രചിച്ച അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
2: നമുക്കിന്നൊരു പുതിയ ഗാനം പഠിക്കാം. ഓണപ്പാട്ടാണ്, പല്ലവിയുടെ വരികൾ ഒന്ന് എഴുതിയെടുത്തോളൂ.
3: ശരി സർ.
2: അത്തം
3: അത്തം
2: ചിത്തിര എത്തുകയായി,
3: ചിത്തിര എത്തുകയായി,
2: അത്തം ചിത്തിര എത്തുകയായി,
3: അത്തം ചിത്തിര എത്തുകയായി,
2: വീണ്ടും ഒരോണ തുടിമേളം,
3: വീണ്ടും ഒരോണ തുടിമേളം.
2: വായിക്കൂ.
3: അത്തം ചിത്തിര എത്തുകയായി, വീണ്ടും ഒരോണ തുടിമേളം.
2: അടുത്തവരെ വാർമഴ വില്ലുകൾ,
3: വാർമഴ വില്ലുകൾ,
2: വിരിയുകയായി,
3: വിരിയുകയായി,
2: വാർമഴ വില്ലുകൾ വിരിയുകയായി,
3: വാർമഴ വില്ലുകൾ വിരിയുകയായി,
2: വാനിലൊരമ്പിളി വരവായി,
3: വാനിലൊരമ്പിളി വരവായി,
2: വാനിലൊരമ്പിളി വരവായി,
3: വാനിലൊരമ്പിളി വരവായി.
2: മൊത്തം ഒന്ന് വായിക്കൂ.
3: അത്തം ചിത്തിര എത്തുകയായി, വീണ്ടും ഒരോണത്തുടിമേളം, വാർമഴ വില്ലുകൾ വിരിയുകയായി, വാനിലൊരമ്പിളി വരവായി, വാനിലൊരമ്പിളി വരവായി.
2: പഠിക്കാം.
3: ശരി സർ.
2: അത്തം ചിത്തിര

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 9 മണി.
2: ആകാശവാണി. ഓർമ്മച്ചപ്പ്.

വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ബഹളം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആരോ ഒക്കെ ചേർന്ന് വീടിന് ചുറ്റുമുള്ള മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയിടുന്നത് കണ്ടു. പുറത്തിറങ്ങി അച്ഛനോട് കാര്യം തിരക്കി. എന്തിനാ ഈ ചില്ലകളൊക്കെ വെട്ടിക്കളയുന്നത്? ആ അതോ, നല്ല രീതിയിൽ മരങ്ങളൊക്കെ വളരണമെങ്കിൽ കൂടെ കൂടെ ഇങ്ങനെ ചില്ലകൾ മുറിച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിൽ പുതിയ നാമ്പുകളുണ്ടാകും, കൂടുതൽ ചില്ലകൾ മുളച്ചു വരും, കൂടുതൽ ഇലകൾ വരും. അപ്പോഴല്ലേ കൂടുതൽ കായകൾ ഈ മരത്തിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചില്ലകൾ മുറിച്ചു മാറ്റുന്നത്. കൂടുതൽ ഫലമുണ്ടാകാൻ വൃക്ഷങ്ങളുടെ ചില്ലകൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് ഒരു പതിവ് കാഴ്ചയാണല്ലോ. ചിലപ്പോഴൊക്കെ ജീവിതത്തിലും ചില മുറിവുകളും മുറിച്ചു മാറ്റലുകളും ആവശ്യമാണ്. അവ കുറച്ചുകൂടി നേരായ വഴിയിലൂടെ, കുറേ കൂടി കരുതലോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. കൂടുതൽ ഫലമുണ്ടാകാനും ഇത് നല്ലൊരു മാർഗമാണെന്ന് തോന്നും. മുറിവുണ്ടാകുമ്പോൾ അത് സഹിക്കാനുള്ള കഴിവ് കൂടി പ്രകൃതിയാൽ ലഭിക്കുന്നു. ജീവിതത്തെ കുറേ കൂടി നന്നാക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള വേദനകൾ നല്ലതാണെന്ന് സാരം.

ഇന്നത്തെ ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് വസന്തകുമാരി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ വാട്സാപ്പിൽ കുറേ ഓർമ്മകൾ അയച്ചു, പക്ഷേ ഒന്നും പരിഗണിച്ചില്ല. ഇതെങ്കിലും വായിക്കണേ, കാരണം ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിലേറെ അതിൻ്റെ അവതരണവും. ഞാൻ എൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കട്ടെ. 25 വർഷം പിന്നോട്ട് പോകാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാലമുണ്ട്, ചക്രശാളനക്കടവ് പാലം എന്ന് പേര് കേട്ട് പേടിക്കണ്ട. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്, അത് പിന്നീടൊരിക്കൽ പറയാം. പാലത്തിനിപ്പുറം ഞങ്ങൾ താമസിക്കുന്നിടം നഗരസഭ, അക്കരെ തനി ഗ്രാമപ്രദേശം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന ഉപജീവന മാർഗം. നെല്ല്, കരിമ്പ്, പടവലം, വെള്ളരി, പയർ, ചീര തുടങ്ങിയ മായം കലരാത്ത പച്ചക്കറികളും ശുദ്ധമായ പാലും കിട്ടുമായിരുന്നു. പാലത്തിനക്കരെ തട്ടുപൊക്കി വയ്ക്കുന്ന രണ്ടു മുറി കടയുണ്ടായിരുന്നു. ഒന്നിൽ വൈകുന്നേരങ്ങളിൽ ഒരു ഡോക്ടർ വരും, പേര് രാജീവ്. എല്ലാവരുടെയും കൺകണ്ട ദൈവം. ഞാനും വീട്ടിലുള്ളവർക്ക് കൂട്ടുപോകും. എന്തിനാണെന്നോ, വൈകുന്നേരങ്ങളിലെ അതിമനോഹരമായ ഗ്രാമഭംഗി കാണാൻ. അതുവഴി രാവിലെയും വൈകിട്ടും മാത്രമുള്ള ഒരു പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെയും മേപ്രാൽ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞു വരുന്ന സ്ത്രീകളെയും കയറ്റിക്കൊണ്ടുവരുന്ന ആ വരവിന് പ്രത്യേക ചന്തമുണ്ടായിരുന്നു. സ്ത്രീകൾ അവിടെ ഇറങ്ങും പാതയോരത്ത് നിന്ന് കപ്പയും മീനും വാങ്ങാൻ. തട്ടിൻ്റെ തൂണിൽ പിടിച്ചു നിന്ന് ഞാൻ ആ കാഴ്ച കാണുമായിരുന്നു. ഈ ഗ്രാമത്തിൽ വെച്ചായിരുന്നു കരിമ്പിൻ പൂവിനക്കരെ എന്ന സിനിമ ചിത്രീകരിച്ചത്. നിറയെ പാടവും പുഴയും കടത്തുകാരനും നല്ല സ്നേഹമുള്ള ആളുകളുമുള്ള ഒരു ഗ്രാമം. അന്നൊക്കെ വെള്ളം പൊങ്ങി വരുമ്പോൾ രാത്രി കന്നുകാലികളെയും കൊണ്ട് ഇക്കരെ കയറുന്നതിൻ്റെ ആരവം കേൾക്കാം. മനോഹരമായ ആ ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് തിരുവല്ലയിലുള്ള വസന്തകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മയിലാടുംകുന്ന് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയും നേരം. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

ചെന്നിത്തലയിൽ നിന്നും ജയകുമാർ ജി എഴുതിയ കത്താണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ഇത് കയ്യക്ഷരമാണോ അതോ അച്ചടിച്ചതാണോ എന്നറിയില്ല, അത്രയ്ക്ക് മനോഹരമായ എഴുത്ത്. തീർച്ചയായും കയ്യക്ഷരം തന്നെയാണ്, ചില വാക്കുകൾ കാണുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയോടെയും ഇത്രയും വൃത്തിയോടെയുമുള്ള ഒരു കത്ത് ഓർമ്മച്ചപ്പിൽ വളരെ അപൂർവമാണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആദ്യമായാണ് ഓർമ്മച്ചപ്പിന് കത്തെഴുതുന്നത്. 1973 മുതൽ ഇന്നുവരെയും ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. മാവേലിക്കര ചെന്നിത്തല സ്വദേശിയായ എൻ്റെ പേര് ജി ജയകുമാർ. ഇപ്പോൾ കാർഷിക സർവകലാശാലയിൽ കൃഷി വിഭാഗം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ആകാശവാണിയിലെ വയലും വീടും പരിപാടിയിൽ പലതവണ പങ്കെടുത്ത് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏവരുടെയും ജീവിതത്തിലുള്ള സന്തോഷ സന്താപങ്ങളും അവിസ്മരണീയ മുഹൂർത്തങ്ങളും സന്ദർഭത്തിനനുയോജ്യമായ ഗാന ആവശ്യങ്ങളും പങ്കുവയ്ക്കുന്ന ഈ വേദിയിൽ 50 വർഷം മുമ്പ് 1976 ചെന്നിത്തല കളരിക്കൽ LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുണ്ടായ ഒരനുഭവമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നാട്ടിൽ ഗോപി സാർ എന്നറിയപ്പെടുന്ന എൻ്റെ അച്ഛൻ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന് സമീപമുള്ള ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനവും ഇപ്പോഴത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ അഭിവന്ദ്യ പിതാവും അക്കാലത്ത് അച്ഛൻ്റെ സഹപ്രവർത്തകനായിരുന്നു. വീടിനടുത്ത് മറ്റൊരു LP സ്കൂൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ്റെ വാഹനമായ സൈക്കിളിൽ എന്നെയും നിത്യവും വീട്ടിൽ നിന്നും കൊണ്ടുവരികയും തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്യാമെന്ന സൗകര്യം കണക്കിലെടുത്താണ് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള കളരിക്കൽ സ്കൂളിൽ എന്നെ ചേർത്തത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഗുരുതരമായ മഞ്ഞപ്പിത്തം ബാധിച്ചു. അന്ന് മഞ്ഞപ്പിത്തത്തിന് അലോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ഉള്ളതായി അറിവില്ല. ആദ്യം നാട്ടിലുണ്ടായിരുന്ന ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ചികിത്സ തേടിയെങ്കിലും രോഗശമനമുണ്ടായില്ല. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള മാന്നാറിൽ പ്രശസ്തനായ ഒരു വൈദ്യൻ ആയുർവേദ വിധി പ്രകാരം മഞ്ഞപ്പിത്തത്തിന് ഫലപ്രദമായി ചികിത്സിക്കുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോഴേക്കും രോഗാധി

വൈദഗ്ധ്യത്താൽ എന്റെ മുഖവും ശരീരവും മഞ്ഞ നിറത്തിൽ നീര് വന്നതുപോലെ വീർത്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അച്ഛൻ എന്നെയും സൈക്കിളിൽ വെച്ച് ചവിട്ടി വൈദ്യന്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഒപ്പം മറ്റൊരു സൈക്കിളിൽ ബന്ധുവായ ഗോപാലകൃഷ്ണൻ ചേട്ടനും. നാട്ടിൻപുറത്ത് താമസിക്കുന്ന വൈദ്യന്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ തൊട്ടടുത്ത ഒരു വലിയ വീട്ടിൽ ഒരു റേഡിയോ ഉച്ചത്തിൽ ഓൺ ചെയ്ത് വെച്ചിരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ തന്നെ വൈദ്യന്റെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു. വയോധികനായ വൈദ്യനെ കാണിച്ചപ്പോൾ നസ്യം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ട് ഞങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞ ശേഷം കുറച്ചു കഴിഞ്ഞ് വൈദ്യൻ എന്തെല്ലാമോ പച്ചമരുന്നുകൾ അരച്ച നീര് എന്റെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളിലും ഒഴിച്ചിട്ട് അകത്തേക്ക് വലിക്കാൻ പറഞ്ഞു. രണ്ട് നിമിഷത്തിന് ശേഷം മൂക്കിൽ നിന്നും വായിൽ നിന്നും പിത്തരസത്തിന്റെ വൻ പ്രവാഹം. ഇത് പിറ്റേ ദിവസം വരെയും തുടർന്നു. ആകെ ക്ഷീണിച്ചവശനായി ബെഞ്ചിൽ കിടക്കുമ്പോൾ അയൽവീട്ടിലെ റേഡിയോയിൽ നിന്നും പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര എന്ന ഗാനം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ചികിത്സയിൽ എന്റെ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു. ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച വൈദ്യനോ അച്ഛനോ ഗോപാലകൃഷ്ണൻ ചേട്ടനോ എന്നീ ലോകത്ത് എന്നോടൊപ്പമില്ല. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ രംഗവും ഒളിമങ്ങാത്ത ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തും. ഈ ഓർമ്മയ്ക്കായി പാലാട്ടുകോമൻ എന്ന ചിത്രത്തിലെ ചന്ദനപ്പല്ലക്കിൽ വീട് കാണാൻ വന്ന എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും ചെന്നിത്തല സ്വദേശികൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ജയകുമാർ ജി കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പാലാട്ടുകോമൻ എന്ന ചിത്രത്തിന് വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം എം എസ് ബാബുരാജ്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എന്റെ പേര് രവീന്ദ്രൻ. കുരുവിക്കോണത്ത് താമസിക്കുന്നു. വീണ്ടും പ്രഭാതം എന്ന ചിത്രം കണ്ടതിൻ്റെ ഓർമ്മയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതിൽ പി ഭാസ്കരൻ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്. നളിനമുഖി നളിനമുഖി, നിന്നുടെ വീട്ടിൽ നളനാണ് ഞാൻ, പുത്തൻ നളനാണ് ഞാൻ. പ്രേംനസീറും വിജയശ്രീയുമാണ് രംഗത്ത് അഭിനയിക്കുന്നത്. വിജയശ്രീ വീട്ടിലെ പെൺകുട്ടിയായും പ്രേംനസീർ ആ വീട്ടിലെ അടുക്കള ജോലിക്കാരനുമായിട്ടാണ് വേഷമിടുന്നത്. ഈ ഗാനം കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ആ സിനിമ കാണാൻ പോയ ഓർമ്മ മനസ്സിൽ വരും. മനോഹരമായി ആ രംഗം ചിത്രീകരിച്ചിട്ടുമുണ്ട്. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് കുരുവിക്കോണത്തുള്ള രവീന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി, ചിത്രം വീണ്ടും പ്രഭാതം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി,
0: ഫീസ് നോക്ക്, ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
3: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st ₹30 crore, 2nd 1 crore വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ഓർമ്മച്ചെപ്പ് തുടരുന്നു.
8: മാന്നാറ് നിന്ന് ആരിഫ ബേബി എഴുതിയ കത്താണ് ഓർമ്മച്ചെപ്പിൽ. ഇനി പ്രിയപ്പെട്ട ആകാശവാണി, നിന്റെ പരിപാടികളെല്ലാം കേൾക്കുന്നത് എന്തിഷ്ടമാണെന്നോ? എൻ്റെ ഒരു ഓർമ്മ ഞാനിവിടെ എഴുതുന്നു. ഞാൻ 5th class പഠിക്കുമ്പോൾ, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ്, ഉമ്മ എൻ്റെ കയ്യിൽ 50 പൈസ തന്ന് അരി മേടിച്ചു കൊണ്ടുവരുവാൻ കടയിൽ പോകാൻ പറഞ്ഞു. അരി മേടിച്ചു കഴിഞ്ഞ് കടക്കാരൻ എനിക്ക് 5 പൈസ തിരിച്ചു തന്നു. അതിന് ഞാൻ കമ്പിളി നാരങ്ങ വാങ്ങിച്ച് തിന്നു. അടുത്തുള്ള അമ്പലത്തിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. അതും കേട്ടുകൊണ്ട് ഞാൻ നടന്നു. നാരങ്ങയും കഴിച്ചുകൊണ്ടാണ് ഈ നടത്തം. നാരങ്ങ തിന്ന് തീർന്നു കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ അരി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേഗം വീട്ടിലേക്ക് ഓടി. അരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. വടിയും പിടിച്ച് എന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഉമ്മ. എനിക്ക് ശരിക്കും അടി കിട്ടി. ഞാൻ കരഞ്ഞുകൊണ്ട് ഉമ്മറത്ത് തിണ്ണയിലിരുന്നപ്പോൾ വാപ്പ ചോറുണ്ണാൻ വന്നു. വാപ്പ ചോദിച്ചു, ഇവളെന്തിനാ കരയുന്നത്? ഉമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അവളോട് തന്നെ ചോദിക്ക് എന്ന് ഉമ്മ. ഇന്ന് ഉമ്മ ഞങ്ങളോടൊപ്പമില്ല. ഈ അവസരത്തിൽ ചെത്തി മന്ദാരം തുളസി എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മാന്നാറുള്ള ആരിഫ ബേബി ചോദിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം. അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി P. സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം G. ദേവരാജൻ.

ഓച്ചിറയിൽ നിന്നും എസ് അബ്ദുള്ള കുട്ടി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചെപ്പിൽ. ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ ഒരു കുറിമാനം. ഓർമ്മകളെ കടഞ്ഞെടുക്കുന്ന പാട്ടിന്റെ മായാജാലം, അതാണ് ഓർമ്മച്ചെപ്പ്. മന്ത്രതരമാകുന്ന ഗൃഹാതുരകൾ, വിഷാദഭരിതമായ ഇന്നലകൾ, ജീവിതത്തിന്റെ സങ്കട വഴികളിൽ ഓർമ്മകളുടെ അനശ്വര പ്രപഞ്ചം തീർക്കുന്ന ഓർമ്മച്ചെപ്പിലെ അതിമനോഹരങ്ങളായ ഗാനങ്ങൾ, അവ നഷ്ടസ്മൃതികളുടെ സംഗീതമോ നോവിന്റെ സ്മരണകളോ, മടങ്ങിവരാൻ കഴിയാത്ത പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കുന്ന മധുരനൊമ്പരമായി മാറുന്ന എത്രയെത്ര ഗാനങ്ങൾ, നോവിൻ്റെയും ഓർമ്മകളുടെയും എല്ലാം അനുഭവസ്ഥലികൾ കവിതകളിൽ സംഗീതത്തിൻ്റെ പഞ്ചാമൃതം ചാലിച്ച് മനസ്സിലേക്ക് കോരിയിടുമ്പോൾ മനസ്സിൻ്റെ അഭ്രപാളിയിൽ തെളിയുന്ന ജീവിതാനുഭവങ്ങളുടെ എത്രയെത്ര വ്യത്യസ്ത ചിത്രങ്ങൾ. മനുഷ്യസ്നേഹവും സാംസ്കാരിക മൂല്യങ്ങളും പ്രോജ്വലിപ്പിക്കുന്നതിൽ പഴയകാല സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നടീനടന്മാരിലൂടെ പിറവിയെടുത്ത എത്രയെത്ര കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നത്. അതോടൊപ്പം മലയാളി നെഞ്ചോട് ചേർത്ത എത്രയെത്ര ഗാനങ്ങൾ. ഓർമ്മച്ചെപ്പുമായി പങ്കിടുവാൻ ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ ഓർമ്മക്കുറിപ്പുകളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. കത്ത് നീണ്ടുപോകുമെന്നതിനാൽ തൽക്കാലം അവ ഈ കത്തിൽ ചേർക്കുന്നില്ല. ഒരു ഗാനം ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സഹൃദയരായ മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയാണ്. ഭാവനയുടെ തങ്കഗോപുരങ്ങളിൽ വസന്തരാവിന്റെ സ്വർഗവാതിൽ തുറക്കുമ്പോൾ പൂനിലാവിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഈ ഗാനത്തിന്റെ ശില്പികളെ കാണാം. ഗാനമിതാണ്: മഞ്ഞടി പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുമ്പോൾ. നഗരമേ നന്ദി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് എസ് അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നത്ത് നിന്ന് വി വി സിദ്ധാർത്ഥൻ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിലൂടെ അക്കരപ്പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സിദ്ധാർത്ഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1966 എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോയി. ക്ലാസ്സിലെ 4 പേർ ഉണ്ടായിരുന്നു. ചേർത്തല ഭവാനി ടോക്കീസിലായിരുന്നു പടം. ഉച്ചകഴിഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് സാറിനോട് ചോദിക്കാതെയായിരുന്നു യാത്ര. കാരണം അന്ന് ക്ലാസ് ടീച്ചറായിരുന്ന പണിക്കർ സാർ ലീവായിരുന്നു. എൻ്റെ വീട് പ്രസ്തുത തിയേറ്ററിൻ്റെ അടുത്താണ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിയേറ്ററിലേക്ക് പോകുമ്പോൾ സാർ അവിടെ ഗേറ്റിന് സമീപം നിൽക്കുന്നു. സാറിനെ കണ്ട് ഞങ്ങൾ 4 പേരും ഓടി. സിനിമ കണ്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ 4 പേരെയും ഇറക്കിവിട്ടു. ആ സംഭവത്തിൻ്റെ ഓർമ്മയിലാണ് സിദ്ധാർത്ഥൻ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയലാറെഴുതി എൽ പി ആർ വർമ്മ സംഗീതം നൽകിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കത്ത് വായിക്കാം. അരനൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഓർമ്മയിലേക്ക് വീണ്ടും പോകുന്നു. മാസ്റ്റർ രഘു എന്ന അഭിനയ പ്രതിഭയുടെ പാടവം തെളിയിക്കുന്ന ഒരു ചിത്രമായിരുന്നു രാഗം. എന്നാൽ അക്കാലത്തെ ഈ കുട്ടിയുടെ അനിതര സാധാരണമായ സാമർഥ്യത്തെക്കുറിച്ച് എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവരും പറയുമായിരുന്നു. കാഴ്ച പരിമിതി നേരിട്ട ഒരു കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും ആവേശമായി. അങ്ങനെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ആ ചിത്രം കാണാൻ പോവുകയും ചെയ്തു. ആ ചിത്രം കാണാൻ പോയതിന്റെ സ്മരണ പുതുക്കുന്നതിനായി പി സുശീലയുടെ ആലാപനം കൊണ്ട് ശ്രദ്ധേയമായ അമ്പാടി പൂങ്കുയിലേ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വൈക്കം തലയാടത്തുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. വയലാർ എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം അമ്പാടി പൂങ്കുയിലേ.

പ്രിയ ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ വീടുകളിൽ കഞ്ഞി വയ്ക്കുന്നതിന് അരി കഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അരി പാത്രത്തിലെടുത്ത് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി തെളിച്ച് ഊറ്റിയെടുക്കും. കൂടുതൽ കലങ്ങുമ്പോൾ കൂടുതൽ തെളിയാനുള്ള സാധ്യതയും ഉളവാകുന്നു എന്നർത്ഥം. അതെ, ജീവിതം കൂടെ കൂടെ ഒന്ന് ഇളകുന്നത് നല്ലതാണ്. അതിനുശേഷമുള്ള അനുഭവങ്ങൾ കൊണ്ട് അതെന്തിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ച

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

0: മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
0: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്?
1: വീണ്ടും
0: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
1: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ കത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ആദ്യത്തെ കത്ത് വായിക്കാം.
0: ആദ്യത്തെ കത്ത് പത്തനംതിട്ട വള്ളിക്കോട് കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ അയച്ചതാണ്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. ഇപ്പോൾ റേഡിയോ എന്റെ സന്തത സഹചാരിയാണ്. വയലും വീടും പരിപാടി ഉന്നത നിലവാരം പുലർത്തുന്നു എന്നറിയിക്കുന്നു. കണ്ടതും കേട്ടതും പരിപാടിയിൽ ചാഞ്ഞ തെങ്ങ് പിടിച്ചുകെട്ടാൻ വന്നവർ നടത്തിയ തട്ടിപ്പ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 20-ാം തീയതി ചെവിവേദനയെപ്പറ്റി ENT ഡോക്ടർ പോൾ സാമുവൽ നടത്തിയ പ്രഭാഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള, തോമസ് ആന്റണി എന്നിവരുടെ സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഒപ്പം 19-ാം തീയതി കാലസാക്ഷിയിൽ ശ്രീ ചിത്ര തിരുനാളിന്റെ ശബ്ദം കേൾപ്പിച്ചതിൽ ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. വള്ളിക്കോട് കോട്ടയത്തെ തങ്കച്ചൻ എഴുതുന്നു.
1: ആകാശവാണിയുടെ ചലച്ചിത്രഗാന പരിപാടികൾ ഇപ്പോൾ മികച്ച നിലവാരം പുലർത്തുന്നു എന്നാണ് അയ്യൻ കോയിക്കിൽ നിന്ന് മനുകുമാർ എഴുതുന്നത്. അധികം കേട്ടിട്ടില്ലാത്തതും ഒരിക്കൽ പോലും കേൾക്കാത്തതുമായ നല്ല പാട്ടുകൾ ആകാശവാണി വിവിധ പരിപാടികളിലൂടെ കേൾപ്പിക്കുന്നു. ഈ പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്ത് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. രഞ്ജിനി എന്ന പരിപാടി മികച്ച രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന അവതാരകർക്കും നന്ദി പറയുകയാണ്. രഞ്ജിനി പരിപാടിയിൽ കൂടുതൽ വിവരങ്ങൾ കൂടെ പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞാണ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
0: വളരെ നീണ്ട ഒരു കത്താണ് പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അയച്ചിരിക്കുന്നത്.
1: ഇടവേളകളിൽ അയക്കുന്ന നീണ്ട കത്തുകൾ ആണ് ഈ ശ്രോതാവിൽ നിന്ന് നമുക്ക് ലഭിക്കാറുള്ളത്. ചുരുക്കി വായിക്കാം അല്ലേ?
0: അതെ അതെ. ഉഷമലരിയിൽ ONV യുടെ ഇത്തിരി സ്നേഹം എന്ന കവിത കൊച്ചുമകൾ അപർണ തന്നെ ആലപിച്ചത് വളരെ നന്നായിരുന്നു. ഉദയത്തിൽ PV അനിത പാടിയ പാട്ടുകളും ഒക്കെ വളരെ നന്നായിരുന്നു എന്നറിയിക്കുന്നു. പൊതുവെ പറഞ്ഞാൽ ചുമട് താങ്ങി കണ്ടതും കേട്ടതും പാട്ടും പൊരുളും ലളിത സംഗീത പാഠം ആയുരാരോഗ്യം യോഗസൗഖ്യം പ്രകാശധാര യുവവാണി ഈ പരിപാടികളെല്ലാം വളരെ നല്ല നിലവാരം പുലർത്തുന്നു എന്നറിയിക്കുന്നു. ഒപ്പം ഗ്രാമകേരളത്തിൽ രാജ്മോഹൻ കൂവളശ്ശേരിയുടെ രചനയിൽ ചിത്രീകരണം അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നുവെന്നും പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി അറിയിക്കുന്നു.
1: കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രഭാത പേരി കേട്ടിട്ടാണ് ഹരിപ്പാട് നിന്ന് PV ഹരിലാൽ കത്തെഴുതിയിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഈയൊരു മേഖലയിൽ ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ്. പരിഹാരം സർക്കാർ ചെയ്യണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുകയാണ് ശ്രോതാവ്.
0: മന്ദലാംകുന്ന് നിന്ന് അബ്ദുൾ ജലീൽ അയച്ച കത്താണ് അടുത്തത്. July 25 ഉഷമലരിയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കയ്പവലരി എന്ന കവിത സരിത രാജീവ് ആലപിച്ചത് നന്നായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഏകതാര ലളിതഗാന പരിപാടിയിൽ ശ്രീകുമാരൻ തമ്പി, PS നമ്പീശൻ, ബിച്ചു തിരുമല, Sരമേശൻ നായർ എന്നിവരുടെ രചനയ്ക്ക് G ദേവരാജൻ, GS രാജൻ എന്നിവരുടെ ഈണത്തിൽ P മാധുരി പാടിയ ലളിതഗാനങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇതിൽ തന്നെ കൃഷ്ണഗാഥ പാടി വരും കിളിമകളെ എന്ന ഗാനം കുറച്ചു നാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. കേൾപ്പിച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ് അബ്ദുൽ ജലീൽ TK, മന്നലാംകുന്ന്.
1: എല്ലാ ദിവസവും രാവിലെ 8:30 കേൾക്കുന്ന നോവൽ സുന്ദരികളും സുന്ദരന്മാരും കുരിപ്പുഴ സജീവ് വായിക്കുന്നത് നല്ല രസമുണ്ട് എന്നാണ് ചേർത്തലയിൽ നിന്ന് Sheila KV എഴുതുന്നത്. ചരിത്രത്തിൽ ഇന്ന് നല്ല പരിപാടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഈ പരിപാടിയിലൂടെ കഴിയുന്നു. എല്ലാ രോഗത്തിന്റെയും കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. പ്രകാശധാര, ആയുരാരോഗ്യം ഈ പരിപാടികൾ വളരെ സഹായകമാകുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും വളരെയധികം നാളെ

0: ആകാശവാണിയുടെ ഒപ്പം കൂടിയ ആളുമാണ് ഉദയഭാനു പള്ളിപ്പാട്. ഏറ്റവും ഇഷ്ടം എന്നറിയിച്ചിരിക്കുന്നത് സുഭാഷിതമാണ്. തോംസൺ ആന്റണി, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതത്തെക്കുറിച്ച് വളരെ നല്ല നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: മലപ്പുറം പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള എഴുതുന്നു. 3ാം തീയതിയിലെ സാഹിത്യവേദിയിൽ ഹീരാ ഷൺമുഖം എഴുതി അവതരിപ്പിച്ച കവിതകളിലൂടെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയം ഭംഗിയായി അവതരിപ്പിച്ചു. കണ്ടല്ലൂർ മോഹനന്റെ എന്റെ സ്വപ്നതീരം എന്ന കഥയും മികച്ചതായിരുന്നു. NRC നായർ പരശുവയ്ക്കലിന്റെ ദൃശ്യം, അവനിയെ കാത്ത് എന്നീ കവിതകളും ജെ ജുബറ്റിന്റെ സെൽഫിയിൽ കാണാത്തവർ എന്ന കഥയും ശ്രദ്ധേയമായി. 5ാം തീയതിയിലെ കണ്ടതും കേട്ടതും സൂപ്പറായി. രാജ്മോഹൻ കൂവളശ്ശേരിയും സുഷമ അനിലും ചേർന്നുള്ള അവതരണം വളരെ നന്നായി. തിരുനെല്ലൂർ കരുണാകരന്റെ ഓർമ്മ ദിനമായ July 5 ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ജയന്തി കൃഷ്ണ ആലപിച്ചത് അവസരോചിതമായി. ഗ്രാമകേരളത്തിൽ സ്നേഹാന്വേഷണങ്ങളോടെ കത്തുചുരുക്കുന്നു എന്ന ചിത്രീകരണം ഏറെ ആസ്വാദ്യമായി, ഓർമ്മകളെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോയി. പ്രകാശധാരയിൽ ഇൻഫന്റ് പേരന്റിംഗ്, അറിയേണ്ട കാര്യങ്ങൾ, രശ്മി മോഹൻ നടത്തിയ പ്രഭാഷണം ഏറെ ഗുണകരവും ശ്രദ്ധേയവുമായിരുന്നു. യുവവാണിയിലെ റേഡിയോ ഗൈഡിൽ പഞ്ചായത്ത് രാജ് ഭരണഘടനാ ഭേദഗതി എന്ന ശ്യാമപ്രസാദ് പങ്കെടുത്തത് വിജ്ഞാനപ്രദമായി.
0: അദ്ദേഹത്തിന്റെ മറ്റൊരു കത്തുകൂടിയുണ്ട്.
1: ഭരണാധികാരി എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് വ്യക്തമാക്കി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് 26ാം തീയതി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അതിഥികളെ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദമാക്കി ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി നടത്തിയ സുഭാഷിതവും മികച്ചതായി. അതുപോലെ തോംസൺ ആന്റണി, സുരേന്ദ്രൻ ചുനക്കര, DR. TG രാമചന്ദ്രൻ പിള്ള, കായംകുളം യൂനസ് എന്നിവരുടെ സുഭാഷിതങ്ങളും അമൂല്യങ്ങളായിരുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 25ാം തീയതി പ്രൊഫസർ PR ലളിതമ്മ അവതരിപ്പിച്ച രാമായണ പൊരുൾ വളരെ ശ്രദ്ധേയമായിരുന്നു. കാലം സാക്ഷിയിൽ പട്ടംതാണു പിള്ളയുടെ ശബ്ദം കേൾപ്പിച്ചത് ഉചിതമായി.
0: നഫീസ കുഞ്ഞിപ്പ പന്തവൂർ, സുരേന്ദ്രൻ ചുനക്കര, PR ലളിതമ്മ, ഡോക്ടർ കായംകുളം യൂനസ് എന്നിവരുടെ സുഭാഷിതം വളരെ നന്നായി എന്ന് അറിയിക്കുകയാണ്. PR ലളിതമ്മ സുഭാഷിതമല്ല, രാമായണ പൊരുളാണ് അവതരിപ്പിച്ചത്. ഏതായാലും നഫീസ കുഞ്ഞിപ്പ പന്തവൂർ ഇതേക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: മാവേലിക്കരയിൽ നിന്ന് മനോജാണ് എഴുതുന്നത്. രാധാമാധവം എന്ന കഥാപ്രസംഗം ഇഷ്ടമായി. ശേഷം കേൾപ്പിച്ച കഥകളി പദങ്ങളും ആസ്വദിച്ചു. തുടിതാളത്തിലെ ചെണ്ടമേളവും ഗംഭീരമായി.
0: ചന്ദ്രൂർ താഹ നേർവഴി ചന്തമുള്ളതായി തോന്നി എന്ന് എഴുതിയിരിക്കുന്നു. അർച്ചന ജോണിനെ പരിചയപ്പെടുത്തിയത് വളരെ നന്നായി. ആ കുട്ടിക്ക് അത് നല്ലൊരു ഊർജമാകും. എഴുതാനും പാടാനും പഠിക്കാനും ഒക്കെ വളരെ താല്പര്യം കാണിക്കുന്ന കുട്ടി എന്നാണ് ചന്ദ്രൂർ താഹ എഴുതുന്നത്. നേർവഴിയുടെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.
1: കുറെ നാളുകൾക്ക് ശേഷം ജലതരംഗം കേട്ടതിന്റെ സന്തോഷമാണ് ഗിരിജ വെച്ചൂർ പങ്കുവയ്ക്കുന്നത്. അതുപോലെ രോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പരിപാടികളായ റേഡിയോ ഹെൽത്ത്, പ്രകാശധാര, ആയുരാരോഗ്യം ഒക്കെ വളരെ നല്ലതാണ് എന്നറിയിക്കുന്നു. മൊഴിയുറവുകളിൽ KR ഗൗരിയമ്മയുമായി പാർവതി ദേവി നടത്തിയ അഭിമുഖം കേട്ടിരുന്നു.
0: വക്കം വാഹിദ് കല്ലറ ഒരാഴ്ചത്തെ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി നിരവധി കഥകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ സുഭാഷിതം, ഉഷമലരി, നോവൽ സഞ്ചാരം, ഉദയഗീതം, ഏകതാര, പ്രത്യേകിച്ച് P മാധുരി പാടിയ ലളിതഗാനങ്ങളെക്കുറിച്ച്, രഞ്ജിനി, പണ്ട് പണ്ട് പണ്ട് എന്നിങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് വക്കം വാഹിദ് കല്ലറ എഴുതിയിട്ടുണ്ട്.
1: കാലം സാക്ഷി പരിപാടിയിൽ ഇപ്പോൾ കുറെ കാലമായി ആവർത്തനമാണ് എന്നാണ് പാലേരി കാട്ടാക്കടയിൽ നിന്ന് സുജിത കുമാരി എഴുതിയിരിക്കുന്നത്. കാലം സാക്ഷി എന്ന പരിപാടി ആ ദിവസവുമായി ബന്ധപ്പെട്ട് മൺമറഞ്ഞുപോയ പ്രശസ്തരുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് എപ്പോഴും പുതിയ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കുന്ന തരം ഒരു പരിപാടിയല്ല. എങ്കിലും കഴിഞ്ഞ മാസത്തിൽ തന്നെ 12 പുതിയ പരിപാടികളാണ് ചെയ്തിരുന്നത്. ശ്രോതാവ് അത് കേട്ടു കാണില്ലായിരിക്കും.
0: ഗീതാഗോപാലകൃഷ്ണൻ നേവൂർ കായംകുളം 2-3 കത്തുകൾ അയച്ചിട്ടുണ്ട്. ഭക്തിയുടെ ഈ പുണ്യ രാവുകളിൽ ആകാശവാണിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുന്ന രാമായണ പാരായണവും രാമായണ പൊരുളും അതീവ ഹൃദ്യം തന്നെയാണ് എന്നറിയിച്ചിരിക്കുന്നു. ഡോക്ടർ കെ ഓമനക്കുട്ടി, ശ്രീവത്സൻ ജയമേനോൻ, കാബാലം ശ്രീകുമാർ ഇവരുടെ രാമായണ പാരായണം കേൾക്കാൻ ഏറെ ഇഷ്ടമാണ്. ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. കൂടാതെ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, VR പ്രബോധചന്ദ്രൻ നായർ, പ്രൊഫസർ PR ലളിതമ്മ എന്നിവരുടെ രാമായണ പൊരുളിന്റെ അവതരണം വളരെ നന്നാവുന്നുണ്ട് എന്നും ഗീതാ ഗോപാലകൃഷ്ണയൂർ അറിയിക്കുന്നു.
1: സായന്തനത്തിൽ ബാലസാഹിത്യകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ കല്ലേരി രാഘവൻ പിള്ളയുമായി ഹരികുമാർ നടത്തിയ അഭിമുഖം വളരെ നല്ല നിലവാരം പുലർത്തിയെന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിരിക്കുന്നത്. പ്രഭാതഭേരിയിൽ വിവിധ ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്ന പ്രസക്ത വിഷയങ്ങൾ വളരെയേറെ നന്നാകുന്നുണ്ട് എന്നും അറിയിക്കുന്നു.
0: മുരളി മേലെപ്പാട്ട് എടപ്പാൾ. ഉദയഗീതത്തിൽ NJസീല പാടിയ കാലം കണ്ണുനീർ പൂക്കളുമായി എന്ന ഗാനം തേങ്ങൽ ഉണർത്തുന്നതായിരുന്നു. 1000 കണ്ണുമായി എന്ന ഗാനം ദാഹനീർ പോലും നൽകാത്ത നൊമ്പരങ്ങൾ നിറഞ്ഞതായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ. വയലും വീടും വീട്ടുവളം.

0: കേരളത്തിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയമായി ചെയ്യാം എന്ന വിഷയത്തെപ്പറ്റി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അഖില എസ് ആർ വിശദമായി സംസാരിച്ചു. ഓരോ വിളയെക്കുറിച്ചും വളപ്രയോഗങ്ങളെക്കുറിച്ചും കളനിയന്ത്രണത്തെക്കുറിച്ചും നിലമൊരുക്കേണ്ടതിനെക്കുറിച്ചും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറി കൃഷിയെക്കുറിച്ചും വിവിധ ഇനം പച്ചക്കറി വിത്തുകളെക്കുറിച്ചും പച്ചക്കറിത്തോട്ടത്തിൽ വിവിധ വളക്കൂറുള്ള ചീരകൾ, വെണ്ട, പയറുവർഗ്ഗങ്ങൾ എന്നിവ നട്ടുവളർത്തി പച്ചക്കറിത്തോട്ടത്തിന് ഭംഗി വരുത്തുന്നത് എങ്ങനെയെന്നുമുള്ള ഒരുപാട് നല്ല കൃഷി അറിവുകൾ പകർന്നു തന്നു. മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ഡോക്ടർ നീനു എസ് എസ് നന്നായി സംസാരിച്ചു. വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടുത്തുക, ബോധവൽക്കരണം നടത്തുക, സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് തടയുക, അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഓർമ്മപ്പെടുത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ. പ്രകാശധാരയിൽ വർണ്ണാന്ധത, കാഴ്ചയോടെ വർണ്ണരാജി, ഈ അസുഖത്തിന് ചികിത്സയില്ലെന്നും അമ്മയിൽ നിന്നാണ് കുഞ്ഞിന് ഈ അസുഖം വരുന്നതെന്നും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജാസ്മിൻ എൽ വി നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
1: വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ക്യാമ്പിലേക്ക് വിജയകരമായി കടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകന്റെ അനുഭവങ്ങൾ വളരെയേറെ പ്രചോദകമാവുന്നതായിരുന്നു എന്നാണ് വെള്ളായണിയിൽ നിന്ന് കിരണസ് എഴുതുന്നത്.
0: നമ്മുടെ ഒരു കൊച്ചുകൂട്ടുകാരൻ.
1: അതെ,
0: ആലപ്പുഴ ചേപ്പാട് വെട്ടിക്കുളങ്ങര വടക്കേ വാര്യത്ത് നിന്ന് ശ്രീലേഖ എസ് അയച്ച കത്താണ്. സുഭാഷിതങ്ങളെല്ലാം കേട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ്. ഉഷമലരിയിലെ കവിതകളും ഉദയഗീതം, ഒപ്പം പുലർവെട്ടത്തിലെ ഓരോ കൊച്ചുകൊച്ചു പരിപാടികൾ ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. ഹരിതവാണി വളരെ താല്പര്യപൂർവ്വം കേൾക്കുന്ന ഒരാളാണ്. ഓർമ്മച്ചപ്പ്, ഗ്രാമകേരളം എന്നീ പരിപാടികളൊക്കെ വളരെ നന്നാവുന്നുണ്ട് എന്ന് അറിയിക്കുന്നു വടക്കേ വാര്യത്തെ ശ്രീലേഖ എസ്.
1: 2027 ദേശീയ സെൻസസിന്റെ ഭാഗമായി ധാരാളം ചോദ്യങ്ങളുടെ പട്ടികയിൽ ഒരു ചോദ്യം റേഡിയോ സംബന്ധിച്ചായിരുന്നു. അത് കേട്ടപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി എന്നാണ് കോഴിക്കോട് കാക്കൂരിൽ നിന്ന് എം കെ രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്.
0: കുട്ടമ്പേരൂർ നിന്ന് വി എം കെ നമ്പൂതിരി അയച്ച കത്താണ് അടുത്തത്. 23 രാത്രി 9:30 സന്താന ഗോപാലൻ കഥകളി പദങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു കലാമണ്ഡലം പി ജി രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. ഇത് ഒരു പുനഃപ്രക്ഷേപണമായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: ദേശീയ പ്രക്ഷേപണ ദിനമായ ജൂലൈ 23 പ്രക്ഷേപണം ചെയ്ത പ്രഭാത് പേരി പ്രക്ഷേപണ കലയുടെ അന്യാദൃശ്യമായ സ്വാധീനം വെളിപ്പെടുത്തുന്നതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ അത് വിഷയമാക്കി പ്രക്ഷേപണം ചെയ്ത വാർത്താ തരംഗിണിയെ അഭിനന്ദിക്കുന്നു. മരുന്നുകളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളുടെ കാര്യകാരണങ്ങൾ വിവരിച്ചും പ്രതിവിധികൾ നിർദ്ദേശിച്ചും പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ നടത്തിയ പ്രഭാഷണം ധാരാളം അറിവുകൾ നൽകി. ഇങ്ങനെ ഒരു ഉപകാരപ്രദമായ വിഷയം തെരഞ്ഞെടുത്തതിന് ആകാശവാണിയെയും അഭിനന്ദിക്കുകയാണ് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ള.
0: കണ്ണൂർ നിന്ന് അഭിലാഷ് പാറക്കാടി അയച്ച കത്താണ്. രാമായണ മാസാരംഭത്തോടെ ആകാശവാണി ആരംഭിച്ച രാമായണ പൊരുളും അധ്യാത്മരാമായണ പാരായണവും സദ്യമാകുന്നു. ഗ്രാമകേരളം പരിപാടിയിൽ അമ്മ നൽകുന്ന അന്നം, മൺപാത്രങ്ങൾ മടങ്ങിവരട്ടെ തുടങ്ങിയ ചിത്രീകരണങ്ങൾ വളരെ നന്നായിരുന്നു. എൻ ജെ ജോഷിലാലിന്റെ ആഖ്യാനവും വളരെ നന്നായിരുന്നു എന്നറിയിക്കുന്നു. 25 കാലസാക്ഷി എന്ന പരിപാടിയിൽ അനശ്വര ഗായിക ശാന്താപി നായരുടെ ശബ്ദം കേട്ടു. 7 എന്ന ചിത്രത്തിനു വേണ്ടി അവർ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടെന്ന അറിവും അതിലൂടെ ലഭിച്ചു. അന്നേ ദിവസം തന്നെ പാട്ടും പൊരുളും പുരിപ്പുഴ സജീവ അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കണ്ണൂരിൽ നിന്ന് അഭിലാഷ് പാറക്കാടി. ശ്രോതാക്കൾ കത്തുകളിലൂടെ അറിയിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വായിച്ചു കഴിഞ്ഞു. ഇനി ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് വി മുഹമ്മദ് അയച്ചിരിക്കുന്ന ഇമെയിൽ വായിക്കാം. പുസ്തകത്തിന്റെയും വായനയുടെയും പ്രസക്തി എടുത്തു പറഞ്ഞ് ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതവും അതിഥികളോടും നാം കാണിക്കേണ്ട ആചാരമര്യാദകൾ പറഞ്ഞു തന്ന ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതവും ചിന്തോദീപകമായി. പ്രകാശധാരയിൽ മഞ്ഞപ്പിത്തത്തെയും കരൾ രോഗത്തെയും കുറിച്ച് ഡോക്ടർ ടി എസ് അനീഷ് നടത്തിയ പ്രഭാഷണം പ്രസ്തുത വിഷയത്തിന്റെ എല്ലാ വശങ്ങളും ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നു എന്നത് ഗുണകരമായി. ഓഫീസ് ഫയലുകൾ പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും സർവീസ് സംഘടനാ നേതാക്കൾക്കുമൊക്കെ അവരുടേതായ വാദഗതികൾ നിരത്താനുണ്ടാകും. എന്നാൽ ഇതുകൊണ്ടൊന്നും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ നിറഞ്ഞ ഫയലുകൾക്ക് തീർപ്പാവില്ല. അത്യന്തം ഗൌരവമായ ഈ വിഷയം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രഭാത പേരി ഏറെ ഉചിതമായി. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം അവ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയും വിധം, അവരെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള മാർഗങ്ങൾ എന്നിവയൊക്കെ പ്രതിപാദിച്ച റേഡിയോ ഹെൽത്ത് പരിപാടി വളരെയധികം വിലപ്പെട്ട കാര്യങ്ങൾ

0: വയ്ക്കുന്നതായിരുന്നു.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. നമ്മുടെ നാട്ടിൽ ഫിറ്റ്നസ് കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. യുവതലമുറ വീട്ടുഭക്ഷണം ഉപേക്ഷിച്ച് ഹോട്ടലുകളെ സമീപിക്കുകയാണ്, ശേഷം ഫിറ്റ്നസ് സെന്ററിലേക്കും പോകുന്നു. ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖം രണ്ട് ഭാഗങ്ങളിലായി തൊഴിലാളി മണ്ഡലത്തിൽ പ്രക്ഷേപണം ചെയ്തത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ KSRTCയെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പഴയ ബസ്സുകൾ മാറ്റി പുതിയവ വാങ്ങുകയും പുതിയ രീതിയിൽ വരുമാനം കണ്ടെത്തുകയും വേണം. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ പ്രഭാതഭേരി വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. സന്ധിവാതം, ആമവാദം തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ച് ആയുരാരോഗ്യത്തിൽ ഡോക്ടർ കൃഷ്ണ എസ് നായർ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായി എന്നും അറിയിക്കുന്നു.
0: ആരാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്?
1: മെയിലയച്ചിരിക്കുന്നു മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. 28-ാം തീയതി സാഹിത്യരംഗത്തിൽ രാജൻ കൈലാസ് അവതരിപ്പിച്ച കവിതകൾ ഇഷ്ടപ്പെട്ടു എന്നും അറിയിക്കുന്നു. ഇത് പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്നവയായിരുന്നു എന്നും മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര സന്ദേശമയച്ചിട്ടുണ്ട്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കിയ വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695-01-4.
0: ഇമെയിലിലൂടെയും ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ അയക്കേണ്ട വിലാസം പറയാം:
1: AERTVMPM@gmail.com.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: AERTVMPM@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: നൈപുണ്യം നേടാൻ ഇനി എളുപ്പവഴിയുണ്ട്. ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ ITI വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കുമുള്ള ഇന്ത്യയുടെ കേന്ദ്രീകൃത ഡിജിറ്റൽ കലവറ. ഇ ബുക്കുകൾ, ചോദ്യ ബാങ്കുകൾ, വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഒരു ക്ലിക്കിൽ സൗജന്യമായി നേടാം. നിങ്ങളുടെ തൊഴിൽ നൈപുണ്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഭാരത് സ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്! ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
8: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
9: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
8: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
10: നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. നമ്പറുകൾ

0: 9495946321, 9496565321, 9496569321. മറക്കാതെ വിളിക്കുക. നാളെ രാവിലെ 11 മണി മുതൽ 12 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷയം: സൈബർ കുറ്റകൃത്യങ്ങൾ.
1: മുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

0: ആകാശവാണി.
1: നിയമരംഗം. ഭൂഗർഭ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു.
2: നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവൻ തുടിക്കുന്ന ഗ്രഹം ഭൂമിയാണ്. വായു പോലെ തന്നെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും ആവശ്യഘടകമാണ്. ഭക്ഷണം കഴിക്കാതെ മനുഷ്യർക്ക് കുറച്ച് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ വെള്ളമില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം ആകെ താറുമാറാകും. ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ പാറകളിലും മണ്ണിലും സുഷിരങ്ങളിലും പാറ രൂപീകരണങ്ങളുടെ വിള്ളലുകളിലും കാണപ്പെടുന്ന വെള്ളമാണ് ഭൂഗർഭജലം. ലോകത്ത് ലഭ്യമായ എല്ലാ ശുദ്ധജലത്തിന്റെയും ഏകദേശം 30% ഭൂഗർഭജലമാണ്. ഭൂഗർഭജലം ഉപരിതല ജലത്തേക്കാൾ മലിനീകരണ സാധ്യത കുറവുള്ളതാണ്. ആയതിനാൽ പൊതുകുടിവെള്ള വിതരണത്തിനായി ഇത് ഉപയോഗിക്കുന്നു. ആഗോളതലത്തിൽ ജല ഉപഭോഗത്തിന്റെ 1/3 ഉപരിതല ജലവും ബാക്കി 2/3 ഭൂഗർഭജലവുമാണ്. ഏകദേശം 2.5 ബില്യൺ ആളുകൾ അവരുടെ ദൈനംദിന ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭൂഗർഭജല സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഭൂഗർഭജല സ്രോതസ്സുകളുടെ 1/3 നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. പലയിടങ്ങളിലും വീണ്ടും ഉയരാത്ത തരത്തിൽ ഭൂഗർഭജല നിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂഗർഭജലത്തിന്റെ ലവണാംശം പലപ്പോഴും സ്ഥലത്തിനനുസരിച്ച് വളരെയധികം വ്യത്യാസപ്പെടുന്നു. ഇന്ത്യയിൽ കൃഷി ആവശ്യങ്ങൾക്ക് പ്രധാനമായും ഭൂഗർഭജലമാണ് ഉപയോഗിക്കുന്നത്. മഴയുടെ ലഭ്യതക്കുറവ് ഭൂഗർഭജലാശയങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയും ബാധിക്കുന്നു എന്നതാണ് വസ്തുത. മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രവൃത്തികൾ ശുദ്ധജലത്തെ ഒരു കിട്ടാക്കനിയാക്കി മാറ്റും. ഫാക്ടറികളിൽ നിന്നുള്ള ഖരദ്രവ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്, കന്നുകാലികളെയും വാഹനങ്ങളെയും ജലാശയത്തിൽ കഴുകുന്നത്, വിസർജ്യങ്ങളും മാലിന്യങ്ങളും നദികളിൽ ഒഴുക്കിവിടുന്നതും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജലസ്രോതസ്സിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കേരളത്തിലെ 44 നദികളിൽ ഒന്നിൽ പോലും ശുദ്ധജലമില്ല. അതിൽ 6 നദികൾ വളരെ ഗുരുതരമായ മലിനീകരണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പമ്പ, പെരിയാർ, കരമന, വളപ്പട്ടണം, കല്ലായി, മീനച്ചൽ എന്നിവയാണവ. ജനവാസ മേഖലകളിലൂടെ ഒഴുകുന്നതും ജനങ്ങളുടെ ഇടപെടൽ കൂടുന്നതുമാണ് പുഴകളുടെ ഈ മലിനീകരണത്തിന് കാരണം. ജലസ്രോതസ്സുകൾ മലിനമാകുന്നതോടെ വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. ഭൗമോപരിതലത്തിലുള്ള ശുദ്ധജലം മാത്രമല്ല ഭൂഗർഭജലം വരെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2041-2080 ഇന്ത്യയിൽ ഭൂഗർഭജല ശോഷണം 3x പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയുടെ സയൻസ് അഡ്വാൻസസ് ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഭൂഗർഭജല ഉപയോഗം കൂടുതലാണ്. പ്രധാന വിളകളായ ഗോതമ്പ്, അരി, ചോളം തുടങ്ങിയവയുടെ ജലസേചനത്തിന് 60% ഭൂഗർഭജലമാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണം

ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണിവ. ഭൂഗർഭജലം സംബന്ധിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം ഇതിലില്ല തന്നെ. ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ജലസേചനത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ 50% ഗ്രാമീണ കുടിവെള്ള ആവശ്യത്തിന്റെ 85% നിറവേറ്റുന്നത് ഭൂഗർഭ ജലശേഖരമാണ്. കേന്ദ്ര ഭൂഗർഭ ജല ബോർഡ്, കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി എന്നിവയാണ് ഈ രംഗത്ത് നിലവിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ. ആദ്യത്തേത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടാമത്തേതാകട്ടെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടതാണ്. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഭൂജല സംരക്ഷണത്തിനും നിയന്ത്രണത്തിനുമായി 2002 കേരള ഗ്രൗണ്ട് വാട്ടർ കൺട്രോൾ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന ഒരു നിയമം നിലവിലുണ്ട്. ഭൂഗർഭജല സ്രോതസ്സുകളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു സംസ്ഥാന ഭൂഗർഭ ജല അതോറിറ്റിയുടെ സ്ഥാപനം, ഘടന, അധികാരങ്ങൾ എന്നിവ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ നിയമത്തിലെ സെക്ഷൻ 3 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതോറിറ്റി ശുപാർശ ചെയ്യുന്ന സർക്കാരിന് ഭൂഗർഭജല വികസനത്തിന്റെ നിയന്ത്രണത്തിനും നിയന്ത്രണ മേഖലകളെ ഗസറ്റിൽ വിജ്ഞാപനത്തിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമത്തിലെ സെക്ഷൻ 7 ഭൂഗർഭജലം വേർതിരിച്ചെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും അനുമതി നൽകുക. കേരള സംസ്ഥാനത്തെ നിലവിലുള്ള കിണറുകളുടെ ഉടമകൾക്കും ഭൂഗർഭജല ഉപയോക്താക്കൾക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുക. പൊതു ആവശ്യങ്ങൾക്കായി വെള്ളം പമ്പ് ചെയ്യുന്ന ഏതെങ്കിലും കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് 30 മീറ്ററിനുള്ളിൽ കിണർ കുഴിക്കുന്നത് നിരോധിക്കുക തുടങ്ങിയവയ്ക്ക് ഈ അതോറിറ്റി ഉത്തരവാദിയായിരിക്കും. സെക്ഷൻ 8 അനുസരിച്ച് നോട്ടിഫൈഡ് പ്രദേശത്ത് സ്വന്തം അല്ലെങ്കിൽ സാമൂഹിക ആവശ്യങ്ങൾക്കായി ഒരു കിണർ കുഴിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള കിണർ പമ്പിംഗ് കിണറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ആവശ്യത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിനായി അതോറിറ്റിക്ക് മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ അതോറിറ്റിയുടെ പെർമിറ്റ് ഒഴികെ അത്തരം കുഴിക്കൽ അല്ലെങ്കിൽ പരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു നടപടികളിലും ഏർപ്പെടാൻ പാടില്ല. ഈ നിയമത്തിലെ തന്നെ സെക്ഷൻ 8 സബ്സെക്ഷൻ 5 പ്രകാരം പെർമിറ്റ് അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമ്പോൾ അതോറിറ്റി ഇനി പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ്. അതായത്, വെള്ളം ഉപയോഗിക്കുന്ന ഉദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശ്യങ്ങൾ, ആ പ്രദേശത്തെ നിലവിലുള്ള മറ്റ് ഉപയോക്താക്കൾ, ആ പ്രദേശത്തെ ഭൂഗർഭജല ലഭ്യത, ഭൂഗർഭജലത്തിന്റെ ഗുണനിലവാരം, നിർദ്ദിഷ്ട കിണറും തൊട്ടടുത്തുള്ള കിണറും തമ്മിലുള്ള ദൂരം, പ്രദേശത്തെ കിണറുകളുടെ എണ്ണം, നിലവിലുള്ള കിണറുകളിൽ ഇടപെടാനുള്ള സാധ്യത, ഭൂഗർഭജല മലിനീകരണ സാധ്യത, പ്രദേശത്തെ ഭൂഗർഭജല നിരപ്പിന്റെ ദീർഘകാല സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഘടകങ്ങൾ പരിഗണിക്കേണ്ടതാണ്. വിജ്ഞാപനം ചെയ്യപ്പെട്ട പ്രദേശത്തെ നിലവിലുള്ള കിണറുകളുടെ ഓരോ ഉടമയും അതോറിറ്റി രൂപീകരിച്ച തീയതി മുതൽ 120 ദിവസത്തിനുള്ളിൽ നിലവിലുള്ളതും ഉപയോഗത്തിലുള്ളതുമായ കിണറുകൾ രജിസ്റ്റർ ചെയ്യുകയും അതോറിറ്റിക്ക് അപേക്ഷിക്കുകയും വേണം. ഭൂഗർഭജല നിയമം സെക്ഷൻ 14 ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ഭൂഗർഭജല അതോറിറ്റിക്ക് ഒരു ഫണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും. ഈ നിയമത്തിലെ സെക്ഷൻ 21 ദുരുപയോഗം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഒരു കിണറിന്റെ ഉടമയോ ഉപയോക്താവോ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടും. ആദ്യ കുറ്റത്തിന് 500 രൂപ വരെ പിഴ ചുമത്താം. തുടർന്നുള്ള കുറ്റങ്ങൾക്ക് 1000 രൂപ വരെ പിഴ ചുമത്താം. ജലമലിനീകരണത്തെ തടയിടാനുള്ള ചങ്ങലയിൽ നമുക്കും കണ്ണികളാവാം. ലോകത്തിൽ 10-ൽ 8 പേർ ജലദൗർലഭ്യം അനുഭവിക്കുന്നു എന്ന കാര്യം നാം മറക്കരുത്. ജലത്തെ വിലമതിക്കുക. വിലമതിച്ചുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്കായി നമുക്ക് ഈ നിധി ഇന്നേ കരുതി വയ്ക്കാം.

0: കടപ്പ ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ.
1: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദക്ഷിണാമൂർത്തി ഈണ നൽകിയ ഗാനങ്ങളാണ്. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഭക്തഗാനമാൻ. വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

ദക്ഷിണാമൂർത്തിയാണ് നൽകിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം സീത, വരികളെഴുതിയത് അഭയദേവ്.

0: ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ ബാലലോകം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ഞാൻ വൈഗ.
1: ഞാൻ അഥീന. അഥീന, ആദ്യത്തെ പരിപാടി എന്താ?
2: ആദ്യം ഒരു നല്ല വിദ്യാർത്ഥി എങ്ങനെയാവണം എന്ന് കേട്ടാലോ?
1: അതിനെപ്പറ്റി ഞാൻ തന്നെ ഒന്ന് പറയാം.
3: കാഗദൃഷ്ടി, ബേഗധ്യാനം, ശ്വാനനിദ്ര, തദൈവ ച അൽപാഹാരം, ജീർണവസ്ത്രം, ഏതത് വിദ്യാർത്ഥി ലക്ഷണം. ഉത്തമ വിദ്യാർത്ഥിയുടെ ലക്ഷണമായി പൂർവികർ പറഞ്ഞുവച്ച വചനമാണിത്. അതായത്, കാക്കിയെപ്പോലെ തക്കം പാർത്തിരിക്കുക, കൊക്കിനെപ്പോലെ പഠിച്ച വിഷയങ്ങളെ ഏകാഗ്രമായി ചിന്തിക്കുക, ശ്വാനൻ അല്ലെങ്കിൽ നായയെപ്പോലെ ഉറക്കത്തിലും ഉണർവോടെ ഇരിക്കുക, മിതമായി ആഹാരം കഴിക്കുക, അമിതമോടിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഒരു നല്ല വിദ്യാർത്ഥി അച്ചടക്കം, അഭിനിവേശം, കഠിനാധ്വാനം എന്നിവയാൽ സമ്പന്നനായിരിക്കണം. കൃത്യനിഷ്ഠ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ശീലം, മറ്റുള്ളവരോടുള്ള ആദരവ് തുടങ്ങിയവയും അവന്റെ പ്രത്യേകതയായിരിക്കണം. മികച്ച അക്കാദമിക നിലവാരത്തോടൊപ്പം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങനെ സ്വയം തിരുത്തലുകൾക്ക് തയ്യാറുള്ളവനുമാകണം നല്ല വിദ്യാർത്ഥി. അക്കാദമിക മികവിനൊപ്പം മികച്ച വ്യക്തിത്വ ഗുണങ്ങളും അവനുണ്ടായിരിക്കണം. മുതിർന്നവരോട് ആദരവ്, സഹജീവി സ്നേഹം, നിസ്വാർത്ഥത, പങ്കിടാനുള്ള മനസ്സ്, എന്തും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത എന്നിവയും നല്ല വിദ്യാർത്ഥിയുടെ സവിശേഷതയായിരിക്കണം. പഠിക്കുന്നതെന്തായാലും അത് തികഞ്ഞ ഇഷ്ടത്തോടെ, ടൈം മാനേജ്മെന്റ് അഥവാ സമയനിഷ്ഠയോടെ ചെയ്യുമ്പോഴാണ് പഠനം അർത്ഥപൂർണമാകുന്നത്. പരന്ന വായന, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുന്ന ശീലം എന്നിവയും നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ്. എന്താ കൂട്ടുകാരെ, ഇതിൽ എത്ര ശീലം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുകയാണോ? നല്ല വിദ്യാർത്ഥികളായി, നാളെയുടെ നല്ല പൗരന്മാരായി, നല്ല മനുഷ്യരായി നമുക്ക് വളരാം.
1: അടുത്തതായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്.
2: അതെന്താ?
1: അതൊരു നാടകമാണ്. 8ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ പ്രിയ AS രചിച്ച താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഞങ്ങളുടെ മലയാളം അധ്യാപിക ശാന്ത ടീച്ചർ രചിച്ച നാടകം.
4: താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി. പങ്കെടുക്കുന്നവർ വൈഗ R, അദീന ജെയ്സൺ, വൈഗ SBinu,
5: നേഹ ഡെന്നിസ്, ആൻ മാത്യു, അദാലിയ മരിയാബിനു, ഇസിയ മേരി ജിതേഷ്.
6: ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? നീലകണ്ഠൻ പറയൂ.
7: ഇന്നലെ നമ്മൾ പഠിച്ചത് ഉള്ളൂരിന്റെ പനിനീർ പൂ എന്ന കവിതയാണ്. ഒരു പൂവിനെ കണ്ടപ്പോൾ കവി ആദ്യം അതിനോട് ചോദിച്ചു, അല്ലയോ പൂവേ, എന്തിനാണ് നീ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? നിന്റെ ജീവിതം ചെറുതും മോശവുമല്ലേ? നാളെ ഈ പഴമണ്ണിൽ വീണ് നശിക്കാനുള്ളതല്ലേ നീ?
6: വെരി ഗുഡ്. ടീച്ചറെ, ടീച്ചറെ,
8: ഒരു മിനിറ്റ്, ശബ്ദമുണ്ടാക്കല്ലേ. ആരായത്? അനുദാരയോ? എങ്ങനെയുണ്ടിപ്പോൾ? അസുഖമൊക്കെ മാറിയോ?
6: കുറച്ച് കുറവുണ്ട് ടീച്ചറെ, എന്നാലും സൂക്ഷിക്കണമെന്നാ ഡാക്ടർ പറഞ്ഞിരിക്കുന്നേ. മഴയും വെയിലും ഒന്നും കൊണ്ടുകൂടാ, ഓടേം ചാടിയും ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചോണേ ടീച്ചറെ, വൈകിട്ട് കൂട്ടാൻ വരാം. ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ടീച്ചറെ, ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കുട്ടിയുടെ ബാഗിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്ന് കൊടുക്കണേ ടീച്ചറെ. മരുന്ന് കഴിക്കാൻ വലിയ മടിയാ.
8: ഉവ്വ്, ഞാൻ കൊടുത്തോളാം. അനുദാര എവിടെ ഇരിക്കയാ? ദാ ആ ബെഞ്ചിലിരിക്കെ. നീലകണ്ഠ, അനുദാരയും കൂടി അടുത്തിരുത്തു.
7: ശരി ടീച്ചർ.
8: നീ കഴിഞ്ഞ പാഠമൊക്കെ അനുദാരയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ.
7: ആ ടീച്ചറെ. അനുദാര എന്താ ഇത്രയും നാൾ വരാഞ്ഞേ?
9: ഞാൻ ആശുപത്രിയിലായിരുന്നു. പാഠമൊക്കെ കുറെ ആയോ?
7: അടുത്താഴ്ച പരീക്ഷയല്ലേ. അനുദാര

0: വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ പഠിപ്പിച്ചു തരാം. വരൂ, ഇത് നോക്ക്, ഇന്നലെ പഠിപ്പിച്ച കണക്കാ. ബുക്കിംഗ് ഇതാ, ഞാൻ നോട്ട് എഴുതി തരാം.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീലകണ്ഠ, ഒന്ന് പറഞ്ഞു തരോ.
0: പിന്നെന്താ, ദാ ഇത് നോക്ക്.
1: നീലകണ്ഠന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: ഞാനും അമ്മയും.
1: അച്ഛനോ?
0: അച്ഛൻ അച്ഛൻ മരിച്ചുപോയി. അനുദാരയുടെ വീട്ടിലോ?
1: അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഏട്ടൻ.
0: നാളെ സയൻസ് പഠിപ്പിച്ചു തരാമേ.
1: ശരി നീലകണ്ഠ. കുട്ടിയെ, ചാടി മറിഞ്ഞില്ലല്ലോ, ഇല്ലേ?
2: ഇല്ല പാർവതി അമ്മേ. പാവം ആ നീലകണ്ഠനില്ലേ, അവൻ എനിക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നു, കൊറേ നോട്ടും എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവൻ്റെ കുപ്പായമൊക്കെ പഴകി കീറാറായി. ഞാൻ അച്ഛനോട് പറഞ്ഞ് അവന് പുതിയ കുപ്പായം മേടിച്ചു കൊടുക്കും. അവൻ്റെ പെൻസിലും ചെറുതാ, പുതിയൊരു പെൻസിലും കൊടുക്കണം.
1: എന്റെ കുട്ടിക്ക് നല്ല മനസ്സാ.
3: അനു, ഉച്ചക്ക് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചായിരുന്നോ?
2: ഉവമ്മേ. അമ്മേ, പിന്നുണ്ടല്ലോ, പാഠമൊക്കെ കൊറേ കടന്നു പോയിരിക്കണു, എനിക്ക് തീരെ മനസ്സിലായില്ല. പിന്നെ നീലകണ്ഠൻ ഒക്കെ പറഞ്ഞു തന്നു, കൊറേ നോട്ടും എഴുതി തന്നു. പാവം, അവൻ അച്ഛനില്ലാത്രേ. അമ്മേ, അച്ഛനില്ലേല് ആരാ കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക? അവനെ എട്ടുകാലി കടിക്കാതെ ആരാ നോക്കുക? വയ്യാണ്ടായ ആരാ കുട്ടീനെ ചുമലിലെടുത്ത് ആശുപത്രി കൊണ്ടുപോവാ?
3: അവന്റെ അമ്മയുണ്ടല്ലോ, എന്റെ കുട്ടി മുഖം കഴുകി വരൂ, ചായ കുടിക്കാം.
2: അച്ഛാ, നീലകണ്ഠൻ നല്ലോണം പഠിക്കും, അവൻ എനിക്ക് പാഠമൊക്കെ പറഞ്ഞു തന്നു. അവന്റെ പെൻസിൽ ചെറുതാ, ഞാൻ അവനൊരു പെൻസിൽ കൊടുത്തോട്ടെ? പിന്നെ അവന്റെ കുപ്പായമുണ്ടല്ലോ, പഴകി കീറിയതാ, അവന് ഒരു കുപ്പായം മേടിച്ചു കൊടുക്കാമോ അച്ഛാ?
1: പിന്നെന്താ, എല്ലാം കൊടുക്കാം.
2: നീലകണ്ഠന് തരാൻ ഞാനൊരു പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ ഇത് നോക്ക് നീലകണ്ഠ, ഈ പടങ്ങള് ഞാൻ വരച്ചതാ.
0: ഹായ്, നല്ല രസമുണ്ട്. ഷോ, ഞാനിപ്പോ ഈ വീടിന്റെ കഥയിൽ കൂടെ അകത്തോട്ട് കയറുവെന്നാ തോന്നണേ.
2: ഞാൻ വരച്ച മയിൽപ്പിലി കണ്ണ് നോക്കിയേ നീലകണ്ഠ.
0: ഷോ, ഇത് അനുദാരയുടെ കണ്ണുപോലുണ്ട്.
2: നാളെ കണക്ക് പരീക്ഷയ്ക്ക് ഞാൻ എന്താ കാട്ടുക? എനിക്ക് പാഠം ഒന്നും അറിയില്ലല്ലോ.
0: അനുദാര വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ കാട്ടിത്തരാം, മാഷ് കാണാതെ എഴുതിക്കോളൂ കേട്ടോ.
2: നീലകണ്ഠ, അടുത്ത കൊല്ലം നമ്മൾ അഞ്ചിലാവുമ്പോ രണ്ട് സ്കൂളാവൂലേ. വയ്യാണ്ടായി, ക്ലാസ് കിട്ടാഞ്ഞ ആരെന്നെ സഹായിക്ക? എനിക്ക് അതോർത്താ സങ്കടം.
0: അനുദാരയ്ക്ക് വയ്യാണ്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിന് മുന്നിൽ നിന്ന അനുദാരയുടെ സ്കൂൾ കാണാലോ. സ്കൂളിൽ പോണ വഴി നമുക്ക് കാണാവേ. സങ്കടപ്പെടണ്ട കേട്ടോ.
3: അനു, ഈ വർഷം മുതൽ നല്ലോണം പഠിച്ചോളൂ. ഇനി പറഞ്ഞു തരാനും കാട്ടിത്തരാനും നോട്ട് പകർത്താനും നീലകണ്ഠൻ ഇല്ലാട്ടോ.
2: അമ്മേ, ഞാൻ ഇതുവരെ നീലകണ്ഠനെ അവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല. വലിയ സ്കൂളല്ലേ, കൊറേ പിള്ളേരാ, എന്നും വരണ വഴി ഞാൻ നോക്കും.
3: അത് നീ ശ്രദ്ധിച്ചു നോക്കാഞ്ഞിട്ടാ. അമ്മ പി ടി എ മീറ്റിങ്ങിന് വരുമ്പോ അവന്റെ സ്കൂളിൽ പോയി കാട്ടിത്തരാം.
2: ഇവമ്മേ,
3: സമയായി കുട്ടി, സൂക്ഷിച്ചു പോണേ.
4: അനിതാരേ, നീ അറിഞ്ഞോ, നമ്മുടെ നീലകണ്ഠന് പനി വന്ന് കൊറേ നാളായി സ്കൂളിൽ വരണില്ല അത്രേ. പിന്നെ അവന്റെ കണ്ണ് കാഴ്ചയില്ലാണ്ടായെന്നാ കേൾക്കണേ. പാവം ലേ.
2: അയ്യോ, ജയന്തി നുണ പറയല്ലേ, നീലകണ്ഠൻ അങ്ങനെ ഒന്നും വരത്തില്ല.
4: ആ, എന്നോട് അവന്റെ ക്ലാസ്സിൽ പഠിക്കണ കുട്ടി പറഞ്ഞതാ, അവൻ സ്കൂള് മാറുവാന്നാ കേട്ടെ.
2: അമ്മേ അമ്മേ, പിന്നെ ജയന്തി പറയണ് നീലകണ്ഠന് പനി വന്ന് കാഴ്ച പോയിന്ന്. ജയന്തി പറയണ നേരാവോ അമ്മേ?
3: അറിയില്ലല്ലോ കുട്ടി, അവന്റെ വീട് എവിടെയാന്നോ അറിയില്ലല്ലോ. അച്ഛൻ വരട്ടെ, നമുക്ക് പോയി അന്വേഷിക്കാം.
2: എനിക്ക് എനിക്ക് നീലകണ്ഠനെ കാണണം അമ്മേ, അവന് കൊടുക്കാൻ ഞാൻ പെൻസിൽ എടുത്ത് വെച്ചിരിക്കണ.
3: അനുക്കുട്ടി കരയാതെ, നമുക്ക് അവന്റെ വീട് കണ്ടുപിടിക്കാം. കുട്ടി കയ്യും മുഖവും കഴുകി വരൂ, ചായ തണുത്തു പോവുക.
5: സാറേ സാറേ, ഇവിടെ ആരുമില്ലേ?
3: ആരാത്?
5: ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. ഇത് എന്റെ മോനാ നീലാണ്ടൻ, ഇവിടുത്തെ കുഞ്ഞിന്റെ ക്ലാസ്സിലാ പഠിച്ചത്.
3: കയറി വരൂ, മോൾ ഇന്നലെയും കൂടി നീലകണ്ഠന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മോനിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കാട്ടിയില്ലേ?
5: കൊറേ ആശുപത്രി കയറി ഇറങ്ങി, ദണ്ണം കുറവില്ല. എന്റെ കുഞ്ഞിന്റെ കണ്ണ് ചികിത്സിക്കാൻ കിടപ്പാടവും വിറ്റു. കിഴക്കൻ നാട്ടില് അമ്മാമ്മയുടെ വീട്ടിലോട്ട് മാറുക.

0: പോണേന്റെ മുമ്പ് ഇവിടുത്തെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ഇവൻ ഒരേ വാശി. കൊച്ചിലേ, അച്ഛൻ മരിച്ചുപോയി. വളരുമ്പോ എന്റെ കുട്ടി പഠിച്ച് വലിയൊരാളാവുന്നാ ഞാൻ നിരീക്ഷിച്ചത്. പക്ഷേ എല്ലാം എല്ലാം
1: കരയാതെ എല്ലാം മാറും. അനു, ഇങ്ങോട്ട് വരൂ. ഇതാരാ വന്നതെന്ന് നോക്കൂ.
2: ഹായ് നീലകണ്ട, ഞങ്ങൾക്ക് വീടറിയില്ലായിരുന്നു. അങ്ങോട്ട് വന്നേനെ. നീലകണ്ട, നിന്റെ കണ്ണ്.
0: പനി വന്നതാ അനുദാരേ. ഇപ്പോ എന്റെ കണ്ണ് ദാ നോക്ക്. അനുദാരയ്ക്ക് ഞാൻ ചെറുപുന്നത്തളിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ അത് വിറ്റു. അനുദാരയ്ക്ക് തരാൻ അമ്മയെ കൊണ്ട് പറക്കി വെച്ചതാ.
2: നീലകണ്ട,
0: അയ്യേ, എന്തിനാ ഇങ്ങനെ കരയണേ? നോക്ക്, ഞാൻ കരയണില്ലല്ലോ.
2: വാ നീലകണ്ട, എന്റെ മുറി കാട്ടിത്തരാ. എന്റെ കയ്യില് പിടിച്ചോളൂ, അവിടെ സ്റ്റെപ്പാ.
0: ഷോ, എത്ര വലിയ വീടാ അനുദാരയുടെ. ഇപ്പൊ ഏത് പാഠമാ അനുദാരെ പഠിപ്പിക്കുന്നേ? ഒന്ന് വായിച്ചേ, കേൾക്കട്ടെ.
2: ഞാൻ നീലകണ്ഠന് തരാൻ കൊറേ പെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്.
0: ഇനി എനിക്ക് എന്തിനാ പെൻസിൽ? ഇതിന്റെ നിറം എന്താ അനുദാരെ?
2: അതോ പച്ച.
0: ഇതോ
2: ഇത് നീല.
1: ദാ കുറച്ച് ഡ്രസ്സും കുറച്ച് കാശുമാണ്, വഴി ചെലവിനിരിക്കട്ടെ.
0: എന്നാ നമുക്ക് ഇറങ്ങാൻ. നീല, അനുദാര ഒത്തിരി പടം വരയ്ക്കണം, വലിയ ചിത്രകാരിയാവണം. എന്നാ ഞങ്ങൾ പോട്ടെ അനുദാരെ. ഇനി എന്റെ പങ്കൂടെ അനുദാര പഠിച്ചോളൂ ട്ടോ.
2: നീലകണ്ട, നമ്മളെ ഒരിക്കലും കാണൂലേ.
0: ഇനി ഒരു കൂട്ടം കൂട്ടുകാരാണ് നമ്മോടൊപ്പം ഉള്ളത്.
2: എന്താ പരിപാടി എന്നറിയാൻ ആകാംക്ഷയില്ലേ?
0: ഒരു സംഘഗാനമായിട്ടാണ് എത്തുന്നത്. പാടുന്നവർ അദാലിയ മരിയ ബിനു, ആൻ മാത്യു, അനാമിക, വൈകലക്ഷ്മി,
2: അമേയ, അലീന സാറ, സിനോച്ച്, ഐഫ റയാൻ.

0: നമുക്കൊരു നാടൻ പാട്ട് കേട്ടാലോ?
1: നിങ്ങൾ ഈ പാട്ട് ആരാണ് പഠിപ്പിച്ചത്?
2: ഞങ്ങളുടെ മ്യൂസിക് ടീച്ചർ രാധിക ടീച്ചറാണ്.
1: പാടുന്നവർ അനുശ്രീ, ശ്രീലക്ഷ്മി, ബിയ. വൈഗ ആർ, കൃഷ്ണഗാഥ എസ്, ശ്രാവണി സുനിൽ, റിയ മറിയം, ഷാജി.

0: അടുത്തത് ഒരു കീബോർഡ് വാദനമാണ്. നേഹ ഡെനീസാണ് കീബോർഡ് വായിക്കുന്നത്.
1: നേഹ, ഏതെല്ലാം പാട്ടുകളാണ് വായിക്കുന്നത്?
2: ഞാൻ വായിക്കുന്നത് ലൈല അഗമേ, പുതുമഴ എന്നീ പാട്ടുകളാണ്.

ഇനി ബാലലോകത്തിൽ നമുക്കൊരു ദേശഭക്തി ഗാനം കേട്ടാലോ? പാടുന്നവർ അനുഗ്രഹാവി, വേദാ വിജയൻ, അമയാവി, ഇവാനിയ എൽസാഷിനു, ആയിഷ സിദ്ദിഖ, മന്ന ഗ്രേസ് സിബി, കെസിയ മേരി ജിതേഷ്, ഏഞ്ചലിൻ മേരി, കെസിയ അജു, ആഫീൻ റയാൻ.

0: കൂട്ടുകാരെ, ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ?
1: ഞങ്ങൾ പത്തനാപുരം മൗണ്ട് താബർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി,
0: നമസ്കാരം.

0: മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്? ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

വൈദ്യശാസ്ത്രം രോഗികൾക്ക് സാന്ത്വനമേകുമ്പോൾ സംഗീതം മനസ്സുകൾക്ക് അമൃതവർഷമാകുന്നു. ഇത് രണ്ടും സമന്വയിപ്പിച്ച അപൂർവ പ്രതിഭ അതായിരുന്നു കുർണൂലിലെ ഭിഷഗ്വര ഗായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ശ്രീപാദ പിനാകപാണി. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് 1913 ഓഗസ്റ്റ് 3 ജനിച്ചു. മെഡിക്കൽ ബിരുദം നേടിയ ശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പിനാകപാണി പിന്നീട് ആന്ധ്രാപ്രദേശിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ജനറൽ മെഡിസിനിൽ MD കരസ്ഥമാക്കിയ പിനാകപാണി വിഖ്യാത വയലിൻ വാദകൻ ദ്വാരം വെങ്കടസ്വാമി നായിഡു നടത്തിവന്ന സംഗീത വിദ്യാലയത്തിൽ സംഗീത പഠനവും നിർവഹിച്ചു. ബാല്യത്തിൽ കേൾക്കാനിടയായ അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ ആലാപനമാണ് പിനാകപാണിയെ സംഗീതത്തിലേക്ക് അടുപ്പിച്ചത്. സഹോദരിയുടെ സംഗീത പഠനം കേട്ടാണ് പിനാകപാണി ആ വിസ്മയലോകത്ത് ചുവടുറപ്പിച്ചത്. അരിയക്കുടിയുടെ തഞ്ചാവൂർ ബാണി അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചു. മുസിരി സുബ്രഹ്മണ്യ അയ്യരുടെയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും ആലാപനത്തിലെ സവിശേഷതകൾ സ്വായത്തമാക്കുകയും അത് തഞ്ചാവൂർ ബാണിയോട് ചേർത്ത് വെക്കുകയും ചെയ്ത പിനാകപാണി സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുത്തു. ഗായകൻ എന്നതിനൊപ്പം സംഗീതത്തെ ഗവേഷണ ബുദ്ധിയെ സമീപിച്ചു പിനാകപാണി. ഈ അർപ്പണ മനോഭാവമാണ് ചൗടയെ പോലുള്ള വിദ്വാൻമാരെ അദ്ദേഹത്തോടൊപ്പം സംഗീതവേദികളിൽ എത്തുവാൻ പ്രേരിപ്പിച്ചത്. സംഗീത പഠനത്തിന് സഹായകമായ ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച പിനാകപാണി ചില വർണ്ണങ്ങളും രചിച്ചിട്ടുണ്ട്. അന്നമാചാര്യരുടെ 108 കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സംഭാവനകളിൽ ഒന്നാണ്. നൂക്കല ചിന്നസത്യനാരായണ, വൊലേറ്റി വെങ്കടേശ്വരലു, നേതുന്നൂരി കൃഷ്ണമൂർത്തി തുടങ്ങി പ്രഗത്ഭരായ ഒട്ടേറെ ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്മഭൂഷൺ ഉൾപ്പെടെ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ആ പ്രതിഭയെ തെല്ലും സ്പർശിച്ചില്ല. 2013 മാർച്ച് 11, അതായത് 100 വയസ്സ് തികയുന്നതിന് ഏതാനും മാസം മുൻപ് വിട പറയുന്നതുവരെയും അദ്ദേഹം സംഗീതത്തെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടു. ഇന്ന് ഈ പരിപാടിയിൽ ഡോക്ടർ ശ്രീപാദ പിനാകപാണി പാടിയ മൈസൂർ വാസുദേവാചാർ കൃതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൽഗുടി ജയരാമൻ വയലിൻ, വി കമലാകർ റാവു മൃദംഗം. രാജീവലോചന മോഹനരാഗം ആദിതാളം.

തരി

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോ അവരുടെ വിചാരം എന്താണറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: കുമാരകുമാരമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ US ധനലക്ഷ്മി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എഴുതിയത് KVT കുറിശ്ശി, സംഗീതം നൽകിയത് SR മോഹൻ. കന്യാകുമാരിയിലെ ഉദയശ്രീകിരണങ്ങൾ ഉമ്മ വെച്ചുണർത്തിയ മനസ്സിൽ.

ഒരുപാട് പാട്ടുകൾ ഉണരുന്ന മൂകമാ മുരളികയാണെന്റെ ജന്മം. മുല്ലനേഴിയുടെ വരികൾ, സംഗീതം നൽകിയത് ചെങ്ങന്നൂർ തങ്കച്ചൻ.

മുല്ലനേഴി എഴുതി, ചെങ്ങന്നൂർ തങ്കച്ചൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. പൂവായ പൂവെല്ലാം വാടിക്കൊഴിയും, ഈ ഭൂമി നമ്മുടേതല്ല.

അടുത്ത ഗാനം മധുമാസക്കാലവും മധുരിക്കും ഗാനവും, മലയാളികൾക്ക് അനവധ്യ അനുഭൂതി. കെ ബി വസന്തകുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് ആർ ജയദേവൻ.

അവസാനമായി മധുകയുടെ ഭാര്യയെ മുക്കിൽ വർണ്ണ കരതാരിൽ മണിവേണു എന്തിനു കരുതി. കെ വി തിക്കുറിശ്ശിയുടെ വരികൾ, സംഗീതം നൽകിയത് SR മോഹൻ.

കെ വി തിക്കുറിശ്ശി, മുല്ലനേഴി, കെ ബി വസന്തകുമാർ എന്നിവർ ഗാനങ്ങളെഴുതി. എസ് ആർ മോഹൻ, ചെങ്ങന്നൂർ തങ്കച്ചൻ, ആർ ജയദേവൻ എന്നിവർ സംഗീതം നൽകി. യു എസ് ധനലക്ഷ്മി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സൈബർ ഡിവിഷനിലെ ഹരിലാൽ പി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655631. മറ്റൊരു നമ്പർ 9496596321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൽ പരിപാടി. വിഷയം സൈബർ കുറ്റകൃത്യങ്ങൾ.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 പേരെ കാണാതായി. 5,700-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന്

0: വിലക്ക്.
1: ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ത്തിലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4-ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ, മെഡൽ നേട്ടം 39. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരികക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर ही रहे. यही इस अभियान का उद्देश्य है.
1: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000-ലധികം യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
1: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യാസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുവളി, കുറ്റിക്കാട്ടു തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
1: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39ആയി. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8ആയി. 8 പേരെ കാണാതായി. 5700ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73000ലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39ആയി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി. മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്? ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ സംസാരിക്കുന്നു.
3: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരം

ആയി ആചരിക്കപ്പെടുന്നു. മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരം ആചരിച്ചു വരുന്നത്. 2026 മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം: സുസ്ഥിരമായ ജീവിതത്തിന്റെ തുടക്കം മുലയൂട്ടലിലൂടെ നല്ല പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി എന്നിവയുടെ സഹകരണത്തോടെ മുലയൂട്ടൽ പ്രവർത്തനങ്ങൾ ദി വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ ഇന്ത്യയുൾപ്പെടെ 170 രാഷ്ട്രങ്ങളിൽ ഏകോപിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ ദിനങ്ങളായി കരുതപ്പെടുന്നത് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന കാലം മുതൽ ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഗർഭാശയത്തിൽ കഴിയുന്ന 270 ദിവസങ്ങളും ജനിച്ച ശേഷമുള്ള ആദ്യ 2 വർഷങ്ങളും ഉൾപ്പെട്ടതാണ് ഈ കാലഘട്ടം. ഒരു കുട്ടിയെ മാനസികവും ശാരീരികവുമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഈ ദിവസങ്ങൾക്ക് കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യ പോഷകനില, ബുദ്ധി, ഉയരം, വിദ്യാഭ്യാസം, വൈകാരിക സാമൂഹിക വികാസം, പെരുമാറ്റം എന്നീ കാര്യങ്ങളെല്ലാം പ്രധാനമായും ഈ 1000 ദിവസങ്ങളിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. മുലയൂട്ടൽ കുഞ്ഞിന്റെ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്താനുള്ള അടിത്തറയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം ആധുനിക സൗകര്യങ്ങളും വിവിധതരം ശിശുഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശാസ്ത്രലോകം എന്നും ഒരേ അഭിപ്രായത്തിലാണ്: അമ്മയുടെ പാലിന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളത്. കുഞ്ഞു ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ അതിന്റെ രോഗപ്രതിരോധ ശേഷി പൂർണമായും വികസിച്ചിട്ടുണ്ടാവില്ല. ഈ സമയം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആദ്യ കവചമാണ് അമ്മയുടെ പാൽ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞു ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കണം. സിസേറിയൻ ആണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ പാൽ കൊടുക്കാം. കുഞ്ഞു ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാലാണ് കൊളസ്ട്രം. പ്രസവിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ എല്ലാ സ്ത്രീകളിലും കൊളസ്ട്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണിത്. ചിലർ ഇത് കളയണമെന്ന് തെറ്റായി വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിൻ. ഇതിൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ്. കൊളസ്ട്രം കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മഞ്ഞപ്പിത്തം തടയുന്നു, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പോലുള്ള പ്രതിരോധ ഘടകങ്ങൾ കുഞ്ഞിന്റെ കുടലിനെയും ശ്വാസകോശത്തെയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം നൽകണമെന്നാണ് WHO യുണിസെഫും ശുപാർശ ചെയ്യുന്നത്. കുഞ്ഞു ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 6 മാസക്കാലം അതിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും ഏറ്റവും നിർണായകമാണ്. ഈ കാലയളവിൽ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകൾ, വയറിളക്കം, ന്യൂമോണിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ വളരെ മൃദുവാണ്. എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ആഹാരം മുലപ്പാൽ മാത്രമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന DHA, ഡെക്കോസാ ഹെക്സനോയിക് ആസിഡ് പോലുള്ള അവശ്യ ഫാറ്റി ആസിഡുകൾ മുലപ്പാലിൽ ധാരാളമുണ്ട്. അമ്മയുടെ പാലിൽ 87% വെള്ളമാണ്. അതിനാൽ കുഞ്ഞിന് ആവശ്യമായ ജലാംശം മുഴുവൻ അമ്മയുടെ പാലിൽ തന്നെ ലഭിക്കും. തേൻ, ഗ്ലൂക്കോസ് വെള്ളം, കഞ്ഞിവെള്ളം, പശുവിൻ പാൽ, ജ്യൂസ് എന്നിവ ആദ്യ 6 മാസം നൽകുന്നത് അണുബാധയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും. മുലപ്പാൽ കുഞ്ഞിനെ വൈറസ്, ഫംഗസ് ബാധകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. മൂക്ക്, തൊണ്ട, ദഹനഗ്രന്ഥി എന്നിവയ്ക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും മുലപ്പാൽ നല്ലതാണ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഇത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞ് ഭാവിയിൽ പൊണ്ണത്തടി വരാതെ സംരക്ഷിക്കുന്നു. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ മെറ്റബോളിസം

0: നിയന്ത്രിക്കുന്നു. മുലയൂട്ടൽ കൊണ്ട് അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുലയൂട്ടൽ ഗർഭാശയ സങ്കോചത്തിന് സഹായിക്കുകയും പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു. കൂടാതെ ഗർഭാശയം ഗർഭധാരണത്തിന് മുൻപുള്ള വലിപ്പത്തിലേക്ക് വേഗം മടങ്ങാൻ സഹായിക്കുന്നു. മുലയൂട്ടൽ അധിക കലോറി ഉപയോഗിക്കുന്നതിനാൽ അമ്മമാർക്ക് ഗർഭകാലത്ത് വർദ്ധിച്ച ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. സംഭരിക്കുന്ന കൊഴുപ്പിനെ ഊർജത്തിനായി സമാഹരിക്കുന്നതിനും ക്രമേണ ആരോഗ്യകരമായ ശരീരഭാരം കുറച്ചു നിർത്തുകയും ചെയ്യുന്നു. മുലയൂട്ടൽ പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദത്തിന്റെയും ഉത്കണ്ഠയുടെയും അളവ് കുറയ്ക്കുന്നതിനും ഈ ഹോർമോണുകൾ പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയാർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സവിശേഷമായ വൈകാരിക ബന്ധം സാധ്യമാക്കുന്നു. പ്രസവശേഷം അമ്മയുടെ ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കാം? പ്രസവശേഷം അമ്മയുടെ ആഹാരം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് പ്രധാനമാണ്. അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മയ്ക്ക് സമീകൃതാഹാരം പ്രധാനമാണ്. കൃത്യമായ അളവിലുള്ള അന്നജം, മാംസ്യം, കൊഴുപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ, വെള്ളം ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രസവശേഷം അമ്മയ്ക്ക് ഊർജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ആദ്യത്തെ 6 മാസത്തിൽ അധിക ഊർജം പ്രതിദിനം 500 മുതൽ 550 കിലോ കലോറിയും തുടർന്നുള്ള മാസങ്ങളിൽ 400 മുതൽ 450 കിലോ കലോറിയും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജത്തിന്റെ അളവ് 2400 മുതൽ 3000 കിലോ കലോറി വരെയാണ്. കൂടുതൽ ഊർജം നൽകുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ തവിട് കളയാത്ത അരി, റാഗി, ഗോതമ്പ്, ഓട്സ്, ബജറ എന്നീ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. മുലയൂട്ടുന്ന കാലത്ത് പ്രോട്ടീനിന്റെ ആവശ്യകത കൂടുതലാണ്. ആദ്യത്തെ 6 മാസം 19 ഗ്രാം പ്രോട്ടീനും പിന്നീടുള്ള 6 തൊട്ട് 12 മാസം 13 ഗ്രാം പ്രോട്ടീനും അധികമായി ആവശ്യമാണ്. പാൽ, പാലുൽപ്പന്നങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, ഇറച്ചി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. 3 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും പഴങ്ങൾ കഴിക്കണം. നന്നായി പാലുണ്ടാകാൻ കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. നാരങ്ങാ വെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം ഇവ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ K തുടങ്ങിയ പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉറപ്പാക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ദിവസേനയുള്ള ഭക്ഷണത്തിൽ 30% ഊർജത്തിന്റെ അളവ് കൊഴുപ്പിനുള്ളതാണ്. മുലയൂട്ടൽ കാലം ചില അവശ്യ ഫാറ്റി ആസിഡുകളുടെ ആവശ്യം വർദ്ധിക്കുന്നു. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകളായ വിറ്റമിൻ എ, വിറ്റമിൻ ഡി, ഇ ആൻഡ് കെ കൂടാതെ വെള്ളത്തിൽ ലയിക്കുന്ന ബി വിറ്റമിനുകളും ഈ കാലത്ത് അത്യാവശ്യമാണ്. തവിട് കളയാത്ത അരി, റാഗി, മുഴുവൻ ഗോതമ്പ് ഇവയിൽ വിറ്റമിൻ B അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടൽ വിജയകരമാക്കാൻ അമ്മയ്ക്ക് മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. ജോലിസ്ഥലങ്ങളിലും മുലയൂട്ടുന്ന അമ്മമാർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മുലയൂട്ടൽ എന്നത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനുള്ള മാർഗം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്താനുള്ള ഫലപ്രദമായ മാർഗമാണ്.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ.
2: ഇപ്പോൾ വാർത്തകൾ
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ

0: ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണീദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റു പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PBG സോൾജിത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ VK സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗലി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗലി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് US ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10ാം ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും, വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

സ്വാഗതം. ഈ പരിപാടിയിലേക്ക് ശ്രോതാക്കളുടെ സ്നേഹം കത്തുകളായി ഒഴുകിയെത്തുകയാണ്. ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾക്ക് ഒന്നും ഒരു പ്രത്യേക മാധുര്യമുണ്ട്. അതിലേറെ സ്നേഹത്തോടെ എഴുതിയ ഈ കത്തുകൾ ഞങ്ങൾക്ക് വെറും അക്ഷരങ്ങളല്ല, നിങ്ങളുടെ ഓർമ്മകളും സന്തോഷങ്ങളും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഹൃദയസ്പർശിയായ സന്ദേശങ്ങളാണ്. ആ സ്നേഹ സന്ദേശങ്ങളും പ്രിയ ഗാനങ്ങളുമായി ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. ആദ്യ കത്തിലേക്ക് കടക്കാം. കത്തയച്ചിരിക്കുന്നത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക്, ഞാൻ എൻ്റെ 10 വയസ്സ് മുതൽ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. മുടങ്ങാതെ കത്തുകൾ അയക്കാറുമുണ്ട്. ഇടയ്ക്ക് കത്തുകൾ അയക്കാൻ സാധിച്ചിട്ടില്ല, കാരണം എൻ്റെ റേഡിയോ കേടായിപ്പോയി. പിന്നെ പുതിയ റേഡിയോ വാങ്ങിച്ചതിന് ശേഷമാണ് കത്തുകൾ അയച്ചത്. മുൻപെഴുതിയ കത്തുകളെല്ലാം വായിക്കുകയും പാട്ടുകൾ വെച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിനൊരുപാട് സന്തോഷവുമുണ്ട്. എനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു പാട്ട് വെച്ചു തരണം. ചിത്രം ഉദയം യേശുദാസ് പാടിയത് എൻ മന്ദഹാസം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ കത്ത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉപേക്ഷ വിചാരിക്കരുത്, ഞാൻ കാത്തിരിക്കും. തീർച്ചയായും ഈ ഗാനം കേൾക്കാം. നമ്മുടെ ശ്രോതാവ് ആവശ്യപ്പെട്ട ഈ ഗാനത്തിൻ്റെ സംഗീതം ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്നറിയാമല്ലോ. മലയാള സംഗീത ലോകത്തെ സമ്പന്നമാക്കിയ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം. ചിത്രം ഉദയം, ശ്രീകുമാരൻ തമ്പി രചിച്ച്, യേശുദാസ് പാടിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത കത്ത് നോക്കാം. പ്രിയ രഞ്ജിനി, തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും എഴുതുന്നു ഞാൻ കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ. എനിക്ക് ഏറെ ഇഷ്ടമാണ് രഞ്ജിനി എന്ന പ്രോഗ്രാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടത് പലതും കേൾപ്പിച്ചു തന്നിട്ടുമുണ്ട്. നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ കത്തിലൂടെ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അനഘ എന്ന ചിത്രത്തിലെ അങ്ങകലെ കിഴക്കൻ ദിക്കിൽ എന്ന ഗാനമാണ്. ഗാനം വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ കത്ത് ചുരുക്കുന്നു. ഈ ഗാനം ആകാശവാണിയിലെ അണിയറ പ്രവർത്തകർക്കും കൂടാതെ കണ്ണമൂലയിലുള്ള ഹൃദിക പി നായർ, തങ്കമണി പാറ്റൂർ, ധ്രുവ് എ നായർ, ആര്യ, ലക്ഷ്മി, രജനി എന്നിവർക്കായി സമർപ്പിക്കുന്നു. അനഘ എന്ന ചിത്രത്തിനുവേണ്ടി ജോസഫ് ഒഴികയിൽ രചിച്ച ടി യേശുദാസ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഈ ഗാനം നമുക്കൊരുമിച്ച് കേൾക്കാം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാനിന്ന് രഞ്ജിനിയിൽ ആവശ്യപ്പെടുന്നത് മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിലെ തേരിറങ്ങും മുകിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയർ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവികാട് SNDPHS എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകർക്കും വേണ്ടി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഗാനം കഴിവതും ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. മയൂഖ മനോജ്, ആറാട്ടുപുഴ. മയൂഖയ്ക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കുമായി മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഈ ഗാനം കേൾക്കാം. S. രമേശൻ നായരുടെ വഴികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയ രഞ്ജിനിക്ക് ഞാൻ രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സുഗന്ധി സുമുഖി സുരചാരുതയുടെ പൗർണമി എന്ന് തുടങ്ങുന്ന വിജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. 1977 പുറത്തിറങ്ങിയ കർണപർവം എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനമാണിത്. വളരെ മനോഹരമായ ഈ ഗാനം രഞ്ജിനിയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ VP ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. നമുക്കെല്ലാവർക്കും ഇനി ഈ ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രാജനാണ്. ഞാൻ പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കല്ലോലിനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണം. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് രഞ്ജിനിയുടെ ആരാധകൻ ഹരിപ്പാട് രാജൻ. നമുക്ക് എല്ലാവർക്കും പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

അടുത്ത ശ്രോതാവിൻ്റെ കത്തിലേക്കും പ്രിയ ഗാനത്തിലേക്കും കടന്നാലോ. കത്ത് വായിക്കാം. രഞ്ജിനിക്ക്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ. രാവിലെ 5:50 മുതൽ രാത്രി 11 മണിവരെ എല്ലാ പരിപാടികളും സശ്രദ്ധം കേൾക്കും. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ 1 മണിക്കുള്ള രഞ്ജിനി. സുഖമെവിടെ ദുഃഖമെവിടെ എന്ന ഗാനം ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ കേൾപ്പിക്കണം. ഈ ഗാനത്തിന്റെ ചിത്രം, രചന, സംഗീതം എന്നിവ കൂടി അറിയിക്കുമല്ലോ. പ്രതീക്ഷയോടെ ശ്രീദാസ്, മഞ്ജു, അഷ്ട, നിൻസിയ, ആര്യാട്, ആലപ്പുഴ നിന്നും. തീർച്ചയായും ഈ ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലേതാണ് യേശുദാസ് പാടിയത്. ഈ ഗാനത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. രചന ശ്രീകുമാരൻ തമ്പി.

സന്തോഷത്തിലും സങ്കടത്തിലും ഓർമ്മകളിലും ആഘോഷങ്ങളിലുമെല്ലാം നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഗാനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് രഞ്ജനിയിലെ അടുത്ത ഗാനം നോക്കാം. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് കത്തെഴുതിയിരിക്കുന്നത് വയലാറിൽ നിന്നും രാധയാണ്. ആവശ്യപ്പെട്ട ഗാനം ബന്ധനം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഓൻവി കുറുപ്പിന്റെ വരികൾ, MB ശ്രീനിവാസന്റെ സംഗീതം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ നിന്നും കുട്ടനാണ്. രഞ്ജിനിക്ക് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ആലപിച്ച ആറ്റുമണൽ പായയിൽ എന്ന മനോഹര ഗാനം രഞ്ജിനിയിൽ കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ്, ചിത്രത്തിന്റെ പേര് തെറ്റായിയാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. ആറ്റുമണൽ പായയിൽ എന്ന മോഹൻലാൽ പാടിയ ഈ ഗാനം റൺ ബേബി റൺ എന്ന ചിത്രത്തിലേതാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം. നമുക്കൊരുമിച്ച് ആലപ്പുഴ നിന്നും കുട്ടൻ ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം.

ഭാരതപ്രിയയായ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല കാതോർക്കുന്ന ഗാനം. നല്ല ഗാനങ്ങൾ പ്രിയതമയെ പോലെയാണ് രഞ്ജിനി അങ്ങനെയുള്ള ഗാനങ്ങൾ സെലക്ട് ചെയ്യുന്നു. അവളെന്റെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നു. അങ്ങനത്തെ ഒരു ഗാനം ആവശ്യപ്പെടുന്നു, വെച്ചു തന്നാലും. ഗാനം പ്രകൃതി യുവതി. പാടിയത് യേശുദാസ്, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ. ചിത്രം ആ ചിത്രശലഭം പറന്നോട്ടെ. സ്നേഹപൂർവം കെ പി മോഹനൻ, പെരുമ്പളം ചേർത്തല. ഇനി ഈ ഗാനത്തിലേക്ക്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ പ്രയാറിൽ നിന്നും ശിവകുമാറാണ്. കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ എന്ന ഗാനം കേൾക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേട്ടാലോ? ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനിയും നിരവധി കത്തുകൾ ബാക്കിയുണ്ട്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ശ്രോതാക്കൾ നിരാശരാകരുത്. ഇനിയും നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ഓർമ്മകളും കത്തുകളിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ കത്തുകളാണ് ഈ പരിപാടിയുടെ ഊർജം. രഞ്ജിനിയിലേക്ക് കത്തുകൾ എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. വീണ്ടും അടുത്തയാഴ്ച പുതിയ കത്തുകളുമായും ഗാനങ്ങളുമായും കണ്ടുമുട്ടാം. അതുവരെ സ്നേഹപൂർവ്വം വിട പറയുന്നു ധന്യരാജ്.

കൃഷ്ണമൂർത്തി സംഗീതം നൽകിയ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്.

0: valuable insights with us. Call or message us on 0951522 7039. That's 0951522 7039, or write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. Join us next time for another thought-provoking discussion on Spice, the Voice of Hope. Until then, stay informed and stay inspired.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
8: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, ACകൾ, TVകൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
7: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
8: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
9: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. 4 ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്വേതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം.

0: സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി.
1: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ബാലശങ്കർ അമ്പലപ്പുഴ. കടുവ.
3: കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് കടുവയിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കാടകത്തിലെ ജീവജാലങ്ങളുടെ അതിജീവനം മാത്രമല്ല, മറിച്ച് തവളകൾ മുതൽ വടവൃക്ഷം വരെയുള്ളവയുടെ പരോക്ഷ സംരക്ഷണം വരെ കടുവകൾ സഹായിക്കുന്നു എന്നതാണ് വസ്തുത. കടുവ സംരക്ഷണം എന്നാൽ കാടിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന് അനുമാനിക്കാം. ഒരു ജനതയുടെ സാംസ്കാരിക സംരക്ഷണം പ്രകൃതി സംരക്ഷണമായും വന്യജീവി പരിപാലനമായും ബന്ധപ്പെട്ട് കിടക്കുന്നു.
4: ഏത് ആവാസ വ്യവസ്ഥയിലും ഇണങ്ങിച്ചേരാനുള്ള പ്രത്യേകത കടുവകൾക്കുണ്ട്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും സംസ്കൃതിയിലും നാടോടി കഥകളിലും വേദങ്ങളിലും കടുവ പരാമർശിക്കപ്പെടുന്നുണ്ട്. അത്യധികം വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവിയാണ് ഭാരതത്തിന്റെ ദേശീയ മൃഗമായ കടുവ. മാർജാര വംശത്തിലെ വലിയ പൂച്ചകളാണ് കടുവകൾ. സസ്യഭുക്കുകളെ ഭക്ഷണമാക്കി അവയുടെ എണ്ണം നിയന്ത്രിച്ച് ജൈവ വൈവിധ്യം സന്തുലിതമാക്കി കാടിന്റെ കരുത്ത് കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവയുടെ പങ്ക് മഹത്തരമാണ്.
3: കടുവ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ദേശീയ മൃഗമായ കടുവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമാണ് ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനമായി ആചരിക്കുന്നത്. ലോക വന്യജീവി നിധിയും ഗ്ലോബൽ ടൈഗർ ഫോറവും ചേർന്നാണ് കടുവ സംരക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. കടുവകൾ കാണപ്പെടുന്ന ഭാരതം ഉൾപ്പെടെയുള്ള 13 രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ 2010 നവംബർ 23 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒത്തുചേർന്നാണ് കടുവ സംരക്ഷണത്തിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്.
4: ആയിരത്തി 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് രൂപീകരിച്ച അതോറിറ്റിയാണ് NTCA അഥവാ ദേശീയ കടുവ സംരക്ഷണ കേന്ദ്രം. കടുവകളുടെ വംശവർദ്ധനവ് ലക്ഷ്യമിട്ട് 1973 പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചു. മനുഷ്യവാസ മേഖലകളിൽ കടുവ, പുലി തുടങ്ങിയ ജീവികൾ കടന്നെത്തി സംഘർഷമുണ്ടാക്കുന്ന വേളയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ NTCA നിഷ്കർഷിച്ചിട്ടുണ്ട്. NTCAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കടുവകളെ നേരിടാൻ വനപാലകർക്ക് സാധിക്കും.
3: പാന്തറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ലോകത്ത് ആകെ 9 ഇനം കടുവകളാണുള്ളത്. ഇതിൽ ബാലി, കാസ്പിയൻ, ജാവൻ കടുവകൾ വംശനാശം സംഭവിച്ചു. ശേഷിക്കുന്നവയിൽ റോയൽ ബംഗാൾ ടൈഗർ എന്ന ബംഗാൾ കടുവ ഉൾപ്പെടുന്ന മലയൻ, സുമാത്രൻ, സൈബീരിയൻ, തെക്കൻ ചൈന കടുവ, ഇൻഡോ ചൈനീസ് എന്നിവ ഭൂമിയിൽ അവശേഷിക്കുന്നു. കടുവകളിൽ 70% കാണപ്പെടുന്നത് ഭാരതത്തിലാണ്.
4: ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വന്യജീവിയാണ് കടുവ. അവയ്ക്ക് കാട്ടിൽ ജീവന അധീന പ്രദേശങ്ങളുണ്ട്. സാധാരണയായി 10 മുതൽ 12 വയസ്സ് വരെയാണ് കടുവകളുടെ ആയുസ്. ഭക്ഷണം കാട്ടുപോത്ത്, കാട്ടുപന്നി, മാനുകൾ എന്നിവയാണ്. ഒരു പ്രദേശത്തെ കടുവകളുടെ എണ്ണം ആ കാട്ടിലെ ഇരകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
3: വേട്ടയാണ് കടുവകൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, ഇരകൾ ലഭ്യമല്ലാതാകൽ, അശാസ്ത്രീയമായ വനവിഭവ ശേഖരണം, വർദ്ധിച്ച ജനസംഖ്യ തുടങ്ങിയ കാരണങ്ങൾ കടുവകളുടെ ജീവന് ഭീഷണിയാകുന്നു.
4: അൻപത്തിയെട്ട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. കേരളത്തിൽ പെരിയാറും പറമ്പിക്കുളവും ഉൾപ്പെട്ട രണ്ട് കേന്ദ്രവും ഓരോ 4 വർഷം കൂടുമ്പോഴും കടുവകളുടെ സെൻസസ് നടത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 3682 കടുവകൾ ഭാരതത്തിലുള്ളതായി വിലയിരുത്തുന്നു. കൂടുതൽ കടുവകൾ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ്.
3: കടുവകളെ നേരിൽ കണ്ട് എണ്ണം തിട്ടപ്പെടുത്തുക അസാധ്യമായതിനാൽ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയാണ് കടുവ സെൻസസ് ഇന്ന് തിട്ടപ്പെടുത്തുന്നത്. ക്യാമറ ട്രാപ്പിംഗ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃത്യവും ആധികാരികവുമായ വിവരക്കണക്കുകൾ ഇന്ന് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട്.
4: ഭാരതത്തിന് മാതൃകയാക്കാവുന്ന കടുവ സങ്കേതമാണ് കേരളത്തിലെ പെരിയാർ കടുവ സങ്കേതം. ഒരു കാലത്ത് കടുവകളെ വേട്ടയാടിയിരുന്ന ഉന്നതികളിലെ ആദിമവർഗത്തെ തൊഴിൽ നൽകി അവരുടെ പട്ടിണി മാറ്റി കടുവകളുടെയും കാടിൻ്റെ മൊത്തം സംരക്ഷണവും ആദിമ വിഭാഗങ്ങൾക്ക് നൽകി മാതൃകയായ പദ്ധതി.
3: ഭാരതത്തിലെ വന്യജീവികളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാന നിയമമാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. കരയിലെയും കടലിലെയും മുഴുവൻ ജീവികളെയും ഷെഡ്യൂൾ 1 മുതൽ 5 വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ശ്രേണിയായ ഷെഡ്യൂൾ 1 ആന, കടുവ, കാട്ടുപോത്ത് മുതലായവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയെ വേട്ടയാടുന്നതും ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുന്നതും

0: ഇറച്ചി ശേഖരിക്കുന്നതും കുറ്റകരവും ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ്. 2 മുതൽ 7 വർഷം വരെ തടവും 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ഒടുക്കണം.
1: നിയമങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വന്യജീവികളെ സ്നേഹിക്കുന്നതും പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നതും ഭാരതീയ പാരമ്പര്യമായിരുന്നു. ഗരുഡൻ, മയിൽ, ആന, സിംഹം, കടുവ, സർപ്പം എന്നിവയൊക്കെ ദൈവിക പരിവേഷം നൽകി ആരാധിക്കുന്ന ജനത നമുക്കുമുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ പേരിൽ സംരക്ഷിച്ച് പരിപാലിക്കുന്ന 1,000,000 സർപ്പക്കാവുകൾ നിരവധി ജീവജാലങ്ങളുടെ ആശ്രയ കേന്ദ്രവുമായിരുന്നു. Article 51(a)(g) വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും മൗലിക കടമയാണെന്ന് ഭരണഘടനയും ഓർമ്മിപ്പിക്കുന്നു.
0: എന്തുകൊണ്ട് കടുവ കാട്ടിൽ സംരക്ഷിക്കപ്പെടണം? കടുവകളുടെ പ്രസക്തിയെക്കുറിച്ച് വനംവകുപ്പിൽ നിന്ന് വിരമിച്ച അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡിൽ കൺസൾട്ടന്റും വന്യജീവി എഴുത്തുകാരനുമായ ശ്രീ എ.ഒ. സണ്ണി.
2: ഗുജറാത്തിലെ ഗിർ വനത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഏഷ്യൻ സിംഹങ്ങളെക്കാൾ രാജ്യത്തിന്റെ കൂടുതൽ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കടുവ തന്നെയാണ് കാട്ടിലെ ചക്രവർത്തി എന്ന സ്ഥാനത്തിന് അർഹൻ. എന്നാൽ കാണുവാനുള്ള ഭംഗിയോ ഗാംഭീര്യമോ അല്ല കടുവയെ കാടിൻ്റെ ചക്രവർത്തിയാക്കുന്നത്. ശരിക്കും കടുവകൾ കാടിൻ്റെ കാവലാളുകളാണ്, കടുവകളാണ് കാടിൻ്റെ ഐശ്വര്യം. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടുവകൾ മാംസഭോജികളാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. 35-40 കിലോഗ്രാം വരെ മാംസം കടുവകൾ ഒറ്റയടിക്കകത്താക്കും. സസ്യബുക്കുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെ വളർച്ചയെയും പുനരുജ്ജീവനത്തെയും പ്രതികൂലമായി ബാധിക്കും. അത് സംഭവിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം കടുവയെ പോലുള്ള മാംസഭോജികളുടെ സാന്നിധ്യമാണ്. അതിലൂടെ കാട് എന്ന ആവാസ വ്യവസ്ഥയുടെ സമതുലനാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നതിൽ കടുവകൾ മുഖ്യ പങ്കുവഹിക്കുന്നു. ആയതിനാൽ കടുവ ഈ കാടിൻ്റെ ഐശ്വര്യം എന്നത് കടുവ ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് നാം മാറ്റി പറയേണ്ടിയിരിക്കുന്നു.
1: ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വിപത്തുകളിലൊന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. ഭൂമിയിലെ ജീവിവർഗങ്ങളിൽ 100% കഴിഞ്ഞ 100 വർഷമായി നമുക്ക് നഷ്ടമായി കഴിഞ്ഞു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കാട്ടുതീ, അനിയന്ത്രിതമായ വനം കയ്യേറ്റം തുടങ്ങിയവ വന്യജീവികളുടെ തിരോധാനത്തിന് കളമൊരുക്കുന്നു. നിയമങ്ങളും ഉടമ്പടികളും വനപാലകരും വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നവയല്ല ഇവ. മറിച്ച് വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കണം. വിഷയത്തിൻ്റെ ഗൗരവവും വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്.
0: ലോകത്തെമ്പാടും കാടിന്റെ രാജാവ് സിംഹമാണ്. എന്നാൽ ഭാരതത്തിൽ ആ സ്ഥാനം കടുവകൾക്കാണ്. ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലെ കാടുകളിലും കടുവകൾ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ദേശീയ മൃഗവും കടുവയാണ്. ശരീരത്തിലെ കറുത്ത വരകൾ ഓരോ കടുവയുടേതും വ്യത്യസ്തമായിരിക്കും. കരുത്തുറ്റ പേശകളോടുകൂടിയ ശരീരമാണ് കടുവയുടേത്. ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും പ്രതീകമായാണ് കടുവകളെ അടയാളപ്പെടുത്തുന്നത്. വേട്ടയ്ക്കായി ഇരകളെ നേരിടുന്നതൊഴിച്ചാൽ വനത്തിലെ ഏറ്റവും മാന്യനായ വന്യജീവിയാണ് കടുവ.
1: 10-ൽ പ്രാവശ്യം വേട്ടയ്ക്കിറങ്ങുമ്പോഴാണ് ഒരു ഇരയെ കടുവയ്ക്ക് ലഭിക്കുക എന്നത് ഏറെ അധ്വാനം ഈ മൃഗം ചെലവഴിക്കുന്നു എന്നതിന് തെളിവാണ്. ഈ വേട്ടയിൽ ശരീരത്തിനേൽക്കുന്ന മുറിവുകളും പല്ലുകൊഴിയുന്നതുമാണ് പ്രായമാകുമ്പോൾ നാട്ടിലിറങ്ങി കന്നുകാലികളെയും മനുഷ്യനെയും വേട്ടയാടാൻ കടുവയെ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം. മറ്റു വന്യജീവികളെ അപേക്ഷിച്ച് കടുവയില്ലാത്ത കാട് ജൈവപരമായി കാടേയല്ല എന്ന് കരുതുന്നു. അതായത് കടുവയാണ് കാടിൻ്റെ കരുതൽ.
0: കടുവ പത്രങ്ങളിലൂടെ പ്രശസ്തനായ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പത്രപ്രവർത്തകനുമായ ശ്രീ ഷഫീഖ് ബഷീർ അഹമ്മദ് കടുവയെ വിലയിരുത്തുന്നത് ശ്രദ്ധിക്കുക.
3: കേരളത്തിലെ കാടുകളിൽ എന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങിയതിനു ശേഷം ഏതാണ്ട് ഒരു 8 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഞാൻ കടുവയെ കാണുന്നത്. കേരളത്തിലെ കടുവകളെ ആദ്യ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കാഞ്ഞത് 1 ലക്ക്, 2 നമ്മുടെ പരിചയക്കുറവ്. കാട്ടിലൂടെ കയറുന്ന സമയം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെയും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ മണം അതിന് കിട്ടുകയും അത് പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് കാണാത്തത്. കടുവ ഇല്ലാത്തത് കൊണ്ടല്ല. കടുവ എന്ന് പറയുന്ന അനിമൽ കാട്ടിലെ ശരിക്കും ഒരു രാജാവിന്റെ കൂട്ട് തന്നെയാണ്. ഏതാണ്ട് 6 നീളവും 4 പൊക്കവും ഒക്കെയുള്ള ഒരൊത്ത കടുവ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടിൽ താമസിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ ബഹുമാനവും പേടിയും തന്നെയാണ്.
1: ജീവിക്കുന്ന ഓരോ കടുവയുടെയും സംരക്ഷണം സ്വമേധയാ പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ ലക്ഷക്കണക്കിന് മറ്റു ജീവജാലങ്ങളുടെയും നിബിഡ വനങ്ങളുടെയും സംരക്ഷണമാണ്. അതായത് കാട് നിലനിൽക്കണമെങ്കിൽ കടുവ അനിവാര്യം.
0: കാട്ടിലെ കേമൻ കടുവ തന്നെ. ശരിയായ മേൽനോട്ടവും നിരീക്ഷണവും നടപ്പിലാക്കാൻ സാധിച്ചാൽ ലോകത്ത് കടുവകളുടെ എണ്ണത്തിൽ ഇന്നുള്ളതിലും 5-8 കടുവകളെ സംരക്ഷിക്കാൻ ഉറപ്പായും സാധിക്കും. വയനാട് കേന്ദ്രമാക്കി 3 കടുവ സംരക്ഷണ കേന്ദ്രം ഉറപ്പാക്കാൻ കേരളത്തിന് സാധിക്കണം. അതിന്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ ഭരണകൂടവും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ചാൽ ഭാരതത്തിന് മാതൃകയായി കേരളം ഇനിയും തിളങ്ങും.
4: കടുവ, കാടിന്റെ കരുത്തും കാനന സൗന്ദര്യവും. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബാലശങ്കർ അമ്പലപ്പുഴ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. നിർവഹണം MS ആശ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
5: ഹരിതവാണി സമാപിക്കുന്നു.
6: ഭാരത് സ്കിൽ കണക്ട് പോർട്ടൽ വഴി നൈപുണ്യ പരിശീലനത്തിലുള്ള പഠന സാമഗ്രികൾ മലയാളം ഉൾപ്പെടെ 12 പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിഷയം മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനും ഇത് സഹായിക്കുന്നു. നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ സാങ്കേതിക അറിവ് നേടൂ. ഒരു മികച്ച നാളേക്ക് തയ്യാറെടുക്കൂ.
7: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എസ് പി വെങ്കടേഷ്. എം ജി ശ്രീകുമാറും സ്വർണരതയും പാടിയത് ചിത്രം മിന്നാ മിനിങ്ങിനും മിന്നുകെട്ട്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 17, ശകവർഷം 1948 ശ്രാവണം 11, 2026 ഓഗസ്റ്റ് മാസം 2 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 45 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. റോമൻ അക്കങ്ങളിൽ സി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 100. ഇനി ഇന്നത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനമായ കിമിഗായോ ഏത് രാജ്യത്തിൻ്റേതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി

ഇടയിലുള്ള ഇടുപ്പിലുള്ള മേഖലമണികൾ സിതരി തിരിക്കின்றன. സിതരി തിരിച്ചത് എങ്കൻ പാത്തിങ്ങനാ പോയി എങ്ക വിഴുന്നിച്ച് ദുര്യോധനനോട് കാലടിയിൽ. കണവൻ എന്ന നെനപ്പാറോ അപ്പടின்னு മൂച്ചോട് കൂടെ മറന്നു പോനവളാ ഭാനുമതി നിലച്ചു നിൽക്കിறாங்க. കർണനുക്ക് എന്ന ചെയ്യുന്നതിനെ തെരിയാമ തികയ്

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചെങ്ങാതിപ്പൂച്ച എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ഔസേപ്പച്ചൻ ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മായാവി എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും G വേണുഗോപാലും.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പായുംപുലി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര, പാടിയത് വിധുപ്രദ, ഷീലാമണി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിനോദയാത്ര. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മയുടേതാണ്. ഈണം പകർന്നത് ഇളയരാജു.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

ബിഗ് ബി എന്ന ചിത്രത്തിനു വേണ്ടി ജോഫി തരകൻ രചിച്ച് അൽഫോൻസ് ഇണം പകർന്ന് മൃദുല അൽഫോൻസ് എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി. ഇപ്പോൾ കേൾക്കാം ആധ്യാത്മരാമായണ പാരായണം 17-ാം ദിവസം. പാരായണം ചെയ്യുന്നത് ശ്രീയുക്തരാജ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

ഒരു നല്ല പാട്ടിന് ഒരു ദിവസം മനോഹരമാക്കാൻ കഴിയും. ഒരു മധുര ഗാനത്തിന് വർഷങ്ങൾ പഴക്കമുള്ള ഓർമ്മകളെപ്പോലും തിരികെ കൊണ്ടുവരാൻ കഴിയും. അത്തരം അനേകം ഓർമ്മകളും വികാരങ്ങളും സമ്മാനിക്കുന്ന തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി നിങ്ങളുടെ പ്രിയ സംഗീത പരിപാടിയായ ഇസൈ തെൻട്രൽ ആരംഭിക്കുന്നു. ഇസൈ തെൻട്രലിൽ ഇന്നാദ്യം മൂന്നാർ അരുവിക്കാട് നിന്നും ക്രിസ്റ്റീന ആവശ്യപ്പെട്ട ഗാനമാണ് പുതുപുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ കേളടി കൺമണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

ബിജു ഷാരോൺ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ദേവതയെ കണ്ടെയ്ൻ എന്ന ചിത്രത്തിനു വേണ്ടി പാ വിജയ് രചിച്ച്, ദേവായണം പകർന്ന് ഹാരിഷ് രാഘവേന്ദ്ര, ഗംഗാ സിത്തരസ് എന്നിവർ പാടിയത്.

ആർ ഗോവർദ്ധനന്റെ സംഗീതത്തിൽ യേശുദാസും വാണിജയറാമും പാടിയ വരപ്രസാദം എന്ന സിനിമയിലെ ഗംഗൈ നദിയോരം എന്ന ഗാനമാണ് ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ടത് കോയമ്പത്തൂർ നിന്നും കെ രാഗേഷ് ബാബു.

പിതാമഹൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീറാം പാർത്ഥസാരഥി, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഇളങ്കാത്ത് വീസതേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് ദേവികുളത്ത് നിന്നും രേണുക. ഗാനരചന പളനിഭാരതി, സംഗീതം ഇളയരാജ.

സിർപ്പിയുടെ സംഗീതത്തിൽ ഉണ്ണികൃഷ്ണൻ പാടിയ യാരെന്ത ദേവത എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഉന്നയിനിനേത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ആർ രവിശങ്കർ,

ജയം എന്ന സിനിമയിലെ കവിതയെ തെരയുമ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കോട്ടയം അതിരമ്പുഴയിൽ നിന്നും ബിബിൻ ജോർജ്. ഈ ഗാനം പാടിയത് ഹരിണി, മാണിക്യ വിനായകം, ആർ പി പട്നായിക് എന്നിവർ ചേർന്നാണ്. ഗാനരചന അറിവുമതി, സംഗീതം ആർ പി പട്നായിക്.

ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര, ഹരിഹരൻ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. വൈരമുത്തുവാണ് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത്. ഈണം പകർന്നത് എ ആർ റഹ്മാൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രണ്ടുപേരാണ്. ദേവികുളത്ത് നിന്നും ലിബിൻ, ചേരാനല്ലൂർ നിന്നും ഇസ. ഇസ ഈ ഗാനം ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ഇന്നത്തെ ഇസയതെൻട്രൽ ഇവിടെ സമാപിക്കുകയാണ്. ഈ സംഗീതയാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: ഇസൈ തെൻട്രൽ ഉങ്കൾ മനതി തൊടും പാടൽകൾ.

പ്രിയ ശ്രോതാക്കളെ, നിയമവിധി പരാതികൾക്ക് മറുപടി പരിപാടിയിൽ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സാപ്പ് മുഖേനയും പരാതികൾ എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ 8281200715, ഇമെയിൽ ഐ ഡി @gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. കൂടാതെ കത്തുകളും അയക്കാവുന്നതാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം നിയമവീഥി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 68561313.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമായ കിമിഗായോ ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ജപ്പാൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഇന്ന് 6

മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കയറിയുദ്ധമി യോജന. ആറുപത്തിന് കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ. 8:00 പുതു പാടലുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട്. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. ഇതിൽ സുധാകർ ദേവിലയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 ചലച്ചിത്രഗാനം.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തേനിസൈ, 5 അധ്യാത്മരാമായണ പാരായണം 18-ാം ദിവസം, 5:05 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. 3 പരിസര പ്രദേശങ്ങളും ഇന്ന് മേഘാവൃതമായിരുന്നു. ചില പ്രദേശങ്ങളിൽ മഴ പെയ്തു. ഇന്ന് 3 രേഖപ്പെടുത്തിയ കൂടിയ താപനില 19°C, കുറഞ്ഞ താപനില 17°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഇന്ത്യ സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
3: കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കയർ ഉദ്യമി യോജന. കയർ വ്യവസായത്തിൻ്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിൻ്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴ ചേർന്നതാണ് കയർ വ്യവസായം. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനമുള്ളതും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്തമായ നാരുകൾ വാസ്തവത്തിൽ ഈ ചകിരിയാണ്. പ്രകൃതിയുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളാണ്. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറും കയർ ഉൽപ്പന്നങ്ങളും അവയുടെ ഉത്പാദന സംസ്കരണ ഘട്ടങ്ങളിൽ ആധുനികവൽക്കരിക്കുന്നതുൾപ്പെടെ ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ചെലവ് പരമാവധി 1,000,000 രൂപ വരെ കോമ്പസിറ്റ് വായ്പയായാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ കോ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ബാധകമാണിത്. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരിനൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി കയർ മാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688-0011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. വിലാസം ഒരിക്കൽ കൂടി പറയാം. കയർ മാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688-0011. ഫോൺ നമ്പർ 0477-225-4325. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477-225-4325. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇതുവരെ കേട്ടത്. എഴുതി തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകനായ രാജു ശ്രീധർ.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi today said that as India moves towards becoming a Viksit Bharat, the nation's youth must be physically fit, mentally strong and full of self-confidence. Speaking at the launch of Nasha Mukt Yuva for Viksit Bharat Sankalp Abhiyan virtually in New Delhi today, Mr. Modi said young people should always stay away from drugs and embrace a healthy lifestyle.
5: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: രഘുവംശം പോലുള്ള ഒരു മഹാകാവ്യം രചിക്കാൻ പുറപ്പെടുമ്പോൾ ഒരു യുവകവിയുടെ മനസ്സിനുണ്ടാകുന്ന ചാഞ്ചല്യം

0: സൂര്യപ്രഭവഃ വംശഃ ക്വ അല്പവിഷയാ മേ മതിശ്ച ക്വ. സൂര്യനിൽ നിന്നുത്ഭവിച്ച മഹത്തായ ആ വംശമെവിടെ? അല്പവിഷയം മാത്രം അറിയുന്ന എൻ്റെ ചെറുബുദ്ധിയെവിടെ? രണ്ടും തമ്മിൽ ഒരു സാദൃശ്യവുമില്ല. അത്ഭുതം, അസാദൃശ്യം, സ്വനിന്ദ എന്നിവ ദ്യോതിപ്പിക്കാനാണ് ക്വ എന്നതിൻ്റെ ആവർത്തനം. സൂര്യൻ്റെ ഔന്നത്യമെവിടെ? തൻ്റെ അല്പബുദ്ധിയെവിടെ? തൻ്റെ സാഹസത്തെ പരിഹസിക്കാൻ ഒരു സാദൃശ്യകൽപ്പന കവി നിബന്ധിക്കുന്നു. ദുസ്തരം സാഗരം അതിരില്ലാത്ത മറുകര ചെന്തെത്താൻ പറ്റാത്ത കടൽ പൊങ്ങുതടി കൊണ്ട് കടന്നെത്താൻ മോഹിക്കുകയാണ് ഞാൻ. തരിതും ഇച്ഛുഹു തിതീർഷുഹു, തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ. സർവശക്തിയുമുള്ള ഒരു കപ്പലിനു പോലും കടക്കാൻ കഴിയാത്തതാണ് ആഴിയുടെ അപാരത. അവിടെയാണ് ഒരു ഉടുപവുമായി, ഉടുപം പൊങ്ങുതടിയാണ്, പൊങ്ങുതടിയുമായി ഞാൻ പുറപ്പെടുന്നത്. തൻ്റെ അല്പബുദ്ധിയെ പഴിക്കുമ്പോഴും വർണ്ണവിഷയത്തിൻ്റെ മഹത്വമാണ് കവിയുടെ മനസ്സിലുള്ളത്. അത് തൻ്റെ കാവ്യത്തിന് ഗരിമയേറ്റുമല്ലോ. രണ്ട് പ്രബല വംശങ്ങളാണ് പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്നത്, സൂര്യവംശവും ചന്ദ്രവംശവും. രണ്ട് വംശവും സൂര്യനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. മനുവിൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിൽ നിന്ന് സൂര്യവംശം, പുത്രിയായ ഇളയിൽ നിന്ന് ചന്ദ്രപുത്രനായ ബുധനിലൂടെ ചന്ദ്രവംശം. കശ്യപ പ്രജാപതിക്ക് അതിഥിയിലുണ്ടായ പുത്രനാണ് സൂര്യൻ, സൂര്യൻ്റെ പുത്രൻ മനു. അയോധ്യ കേന്ദ്രമായ മധ്യദേശമാണ് ഇവരുടെ ആസ്ഥാനം. മനുപരമ്പരയിലെ പല രാജാക്കന്മാരും പിൽക്കാലത്ത് 5 വംശങ്ങൾ സ്ഥാപിച്ചു. ഈ 5 വംശ പരമ്പരയും സൂര്യവംശത്തിൻ്റെ തുടർച്ചയാണ്. കാളിദാസൻ അത്ഭുതാദരങ്ങളോടെ വർണ്ണിക്കുന്ന രഘുവിൻ്റെ വംശം ഇതാണ്. ഈ വംശത്തിലെ 95 രാജാക്കന്മാരുടെ ചരിത്രം പുരാണങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. അത്ര മഹത്താണ് രഘുവിൻ്റെ വംശം. അതിനെയാണ് അല്പബുദ്ധിയായ ഞാൻ വർണ്ണിക്കാൻ ഒരുങ്ങുന്നത്. തൻ്റെ സാഹസം കഠിനം തന്നെ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: പിഎം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है।

0: സമയം 6 മണി കഴിഞ്ഞ് 19:47. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശസ്യ യൂനഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ ച സുദൃഢാഃ ഭവന്തുവിതി പ്രാർത്ഥയത്. വികസിതഭാരതസ്യ ലക്ഷ്യം സാധയിത്തും വികസിതഭാരതസങ്കൽപ്പാഭിയാനായ നശാ മുക്തി യുവ ഇതി കാര്യക്രമമപി ഉദ്ഘാടിതവാൻ. കേരളരാജ്യ പ്രചണ്ഡവൃഷ്ടിഃ നിരന്തരം വിനാശം ജനയതി, അഷ്ടജനാഃ മൃതാഃ ഇത്യുച്യതേ, സഹസ്രശഃ ജനാഃ സഹായ ശിബിരാൻ പ്രതി സ്ഥാനാന്തരിതാശ്ച. അസംരാജ്യ 27,000+ ജനഗണനാർത്ഥം സ്വഗണനാ സമാരബ്ധാ. ഗൃഹസൂചീകരണ പ്രക്രിയായാഃ പ്രാക് അഗസ്ത് മാസസ്യ 16 ദിനാങ്ക പര്യന്തം അന്തർജാല സുവിധ ഉദ്ഘാടിതാസ്തി. ഇന്തോനേഷ്യ ദേശ മദുരാ ദ്വീപേ നൗകായാനസ്യ അഗ്നിപ്രകോപാത് 5 ജനാഃ മൃതാഃ, 41 ജനാശ്ച ലുപ്താഃ സന്തി. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം തന്വി ശർമ്മ ഇത്യേഷാ തായ്പേ ഓപ്പൺ ഇതി ക്രീഡായാം പ്രഥമവാരം BWF വേൾഡ് ടൂർ ഇതി ഉപാധിം പ്രാപ്തവതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് ഭാരതം യാവത് വികസിതഭാരതം ഭവിതും പ്രാവർത്തതെ തദാ രാഷ്ട്രസ്യ യുവകാഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ സുദൃഢാഃ ആത്മവിശ്വാസയുക്താശ്ച ഭവേയുഃ. അദ്യ നവദില്യാം ആഭാസീയ മാധ്യമേന നശാ മുക്ത യുവ വികസിത ഭാരത സങ്കൽപ്പാഭിയാനസ്യ ഉദ്ഘാടനെ ഭാഷണം കുർവൻ ശ്രീമോദി അവദത് യത് യുവജനാഃ സർവദാ മാദകദ്രവ്യേഭ്യഃ ദൂരീഭൂയ സ്വസ്ഥ ജീവനശൈലീം സ്വീകർത്തും ശക്നുവന്ത്വീതി.
2: नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक माँ की मुस्कान छीन लेता है, नशा एक पिता के सपनों को चूर चूर कर देता है. और जब परिवार में समाज में ऐसा होता है और कहीं ना कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है. और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है.
1: ശ്രീമോദീ ഇത്യയം അവദത് യത് അയമുപക്രമഃ മാദകദ്രവ്യാണാം ദുരുപയോഗം വിരുദ്ധ്യ ശതസപ്താഹസ്യ രാഷ്ട്രവ്യാപി ജനസഹഭാഗ അഭിയാനസ്യ ആരംഭം കരിഷ്യതീതി. ശ്രീമോദി അവദത് യത് മാദകദ്രവ്യാണാം വ്യസനം ജനാൻ സ്വലക്ഷ്യാത് വിചലിതം കരോതി, സ്വപ്നാഃ സാധയിതുഞ്ച ദൂരം കരോതി. സഹ അവദത് യത് വ്യസനം ന കേവലം പരിവാരാൻ വിനാശയതി അപിതു രാഷ്ട്രസ്യ ശക്തിം അപി ദുർബലം കരോതി. പ്രധാനമന്ത്രിണ കുടുംബേഭ്യഃ സാമാജിക കലങ്കഭൂതാനാം മാദകദ്രവ്യാണാം ദുരുപയോഗസ്യ പ്രകരണാനി ന നിഗൂഢയന്ത്വിതി ആഗ്രഹഃ കൃതഃ. സഹ അവദത് യത്തേ സമയോചിതം സാഹായ്യം യാചന്തു, മുക്തരൂപേണ സംവാദം കുർവന്തു, വിശേഷജ്ഞൈഃ സഹ പരാമർശം സ്വീകുർവന്തു, അഥ പ്രഭാവിത പരിവാരസ്യ സദസ്യാനാം സ്വസ്ഥതായൈ ചികിത്സാ സാഹായ്യം ഉപയുഞ്ജന്തു. പഞ്ചാബരാജ്യ രാജ്യസ്യ 7 ശൈക്ഷണിക സംസ്ഥാനാം സഹസ്രശഃ ഛാത്രാഃ അദ്യ വികസിത ഭാരത സങ്കൽപ്പ അഭിയാനായ നശാ മുക്ത യുവ ഇത്യസ്മിൻ ഭാഗം അഗ്രഹണൻ. യസ്യാഭാസീയ ശുഭാരംഭഃ പ്രധാനമന്ത്രിണ ശ്രീനരേന്ദ്രമോദിന അഭിസംബോധയതാ കൃതാ. പഞ്ചാബ് ആധാരിത വിശ്വവിദ്യാലയാനാം അധികാംശാഃ ക്ഷാത്രാഃ യേഷു ബഹവഃ NSS സ്വയം സേവകാഃ അപി ആസന്. തേഷാം മതം ആസീത് യത് മാദകദ്രവ്യമുക്തസ്യ ദേശസ്യ കൃതേ ഏതാദൃശാനാം അഭിയാനാനാം പ്രോത്സാഹനം സമാജസ്യ സാമൂഹികം ദായിത്വം അസ്തീതി. അദ്യ പ്രാതഃ രാഷ്ട്രപതിഭവനസ്യ അഗ്രഭാഗേ ആയോജിതെ സമാരോഹേ രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ ഇത്യേഷാ PBG സോൽജരേഥാൻ ഇതി സ്പർധായാഃ ധ്വജ പൂർവകം ആരംഭം കൃതവതി. മിജോറം രാജ്യസ്യ രാജ്യപാലഃ ജനറൽ BK സിംഹഃ യഃ ഉപക്രമസ്യ സംരക്ഷകഃ അസ്തി സോപി അസ്മിൻ അവസരേ ഉപസ്ഥിതഃ ആസീത്. സാമാജിക പ്രസാര മാധ്യമേ രാഷ്ട്രപതി അവദത് യത് സൈനികാനാം കൃതേ ധാവനം സൈനികൈഃ സഹ ധാവനം ഇതി ദൃഷ്ട്യാ മാർഗദർശിതം സോൾജരാഥൻ ഇതി ധാവനസ്പർദ്ധ നാഗരികാണാം സശസ്ത്രബലാനാം ച മധ്യേ സംബന്ധം സുദൃഢം കർത്തും അദ്വിതീയ മഞ്ച രൂപേണ കാര്യം കരോതി ഇതി. പ്രിയാ ശ്രോതാര, സംസ്കൃതവാർത്തയാ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. ദൂരഭാഷീയ തന്ത്രാംശ അപ്പി ഉപലബ്ധോ ഭവിഷ്യതി. കേരളം രാജ്യേ പ്രചണ്ഡ വൃഷ്ട്യാ നിരന്തരം പീഡനം പ്രചലതി ഇതി കാരണാത് ഭാരതസ്യ ഋതുവിഭാഗേന അദ്യ രാജ്യസ്യ ദ്വാദശ മണ്ഡലാനാം കൃതേ കാഷായി സഞ്ചേതന പ്രദത്താസ്തി. പ്രായഃ പാദോന ഷട് സഹസ്ര ജനാഃ പ്രഭാവിത ക്ഷേത്രേഷു ഉദ്ഘാടിത സഹായ ശിബിരേഷു സ്ഥാനാന്തരിതാഃ സന്തി. രാജ്യ സർവകാരഃ അവദത് യത് വൃഷ്ടി സംബദ്ധാസു ഘടനാസു സപ്തവിംശതീനി ഗൃഹാണി പൂർണതയാ

0: സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണ് ഉള്ളത്? ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: More bonus, most suitable for your loved ones. RPL Life, nothing better than this.
5: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
6: Aakashvani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: കഴിഞ്ഞ 2 ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
6: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം

0: വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ് ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാന പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. V. മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 ഇല കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

അവിടുത്തെ പോലെ ഇവിടെയും എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് എം കെ അർജുനൻ ഇണം പകർന്ന് എസ് ജാനകി പാടിയത്.

അച്ചുവേട്ടൻ്റെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് വിദ്യാധരൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം.
1: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെ എതിർക്കാൻ കുറേ ആളുകൾ ഉണ്ടായേക്കാം. നാം തീർത്തും ഒറ്റപ്പെട്ടു പോയേക്കാം. പല അഭിപ്രായങ്ങളും ഉയരാം, നമ്മെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരെ ഭയക്കേണ്ട കാര്യമില്ല. ധീരമായ ചില തീരുമാനങ്ങളാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർഷിക മേഖലയിൽ ബൗദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. എന്നാൽ അതിനു മുമ്പ് നമുക്ക് എന്നത്തെയും പോലെ ഒരു ചോദ്യത്തിന് ശേഷം പരിപാടിയിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വത്തവകാശം എന്താണെന്ന് നമുക്കറിയാം. പാരമ്പര്യമായുള്ള വീടും വസ്തുക്കളും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ്. എന്നാൽ ബൗദ്ധിക സ്വത്തവകാശം എന്നാൽ എന്താണ്? പാരമ്പര്യമായി പല നെല്ലിനങ്ങളും വിത്തായി സൂക്ഷിക്കുന്ന കർഷകരുണ്ടാവും. അതുപോലെ മറ്റ് കാർഷിക വിളകളുടെയും വിത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭൗമസൂചിക പദവി കിട്ടിയ അനേകം കാർഷിക വിളകളുണ്ട്. ഇതെല്ലാം കൈമോശം വരാതെ വരും തലമുറയ്ക്ക് കൈമാറാം. അത് നിയമമാക്കിയിട്ടുണ്ട്. ഇത് പലർക്കും അപരിചിതമായ കാര്യമാണ്. കാർഷിക മേഖലയിൽ ബൗദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മാഡം, ഈ IPR ഇംഗ്ലീഷിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും, ബൗദ്ധിക സ്വത്തവകാശം. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ ഇത് എന്തുവാണ്, അല്ലെങ്കിൽ IPR എന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാമോ?
2: നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബൗദ്ധിക സ്വത്തവകാശം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത്, നമ്മളുടെ സ്വത്ത്, അതൊരു പക്ഷേ നമ്മുടെ വീടാകാം, കാറാകാം, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. ഇതിൻ്റെ അവകാശം നമുക്കുണ്ട്. ഇത് മെറ്റീരിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വസ്തുവകൾ. ഇതുകൂടാതെ ബൗദ്ധികപരമായ, അതായത് നമ്മൾ മനസ്സുകൊണ്ടല്ലേ ബുദ്ധിപരമായി ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്ക് നമുക്കെന്ത് അവകാശം, അത് ഒരു നിയമം വഴി നമുക്കതിനൊരു അവകാശം തരുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം. അപ്പൊ ഈ ബൗദ്ധിക സ്വത്തവകാശം കിട്ടുക എന്തിനെങ്കിലും ആയിക്കോട്ടെ, ഒരു ഉൽപ്പന്നത്തിനാകാം, പല പല കാര്യങ്ങളും, ഒരു പ്രോസസ്സിനാകാം, ഇതെന്ത് തന്നെ ആയാലും ഇത് നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം ആയിക്കൊള്ളുന്നില്ല, ഒരു ഐഡിയ ആകാം, ഇതിനൊക്കെയാണ് ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. കാരണം വ്യക്തികൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കലാപരമായ സൃഷ്ടികളായിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കോപ്പിറൈറ്റ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എഴുതുന്ന ഒരു കഥയോ നോവലോ എന്തെങ്കിലും ആകാം, കൂടാതെ പാട്ട്, ഇതെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് മേലില് അയാൾക്ക് കിട്ടുന്ന അവകാശം, അത് നമ്മൾ വെറുതെ വാഗുണ്ട് പറയുകയല്ല, നിയമപരമായി അത് ആ വ്യക്തിക്ക്, ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം, ഒരു സംഘടനയാകാം, ഒരു ഗ്രൂപ്പ് ഓഫ്, എങ്ങനെ വേണമെങ്കിലും നമുക്കത് വരാം, അതിന് കൊടുക്കുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം.
1: അപ്പൊ ഇത് കാർഷിക മേഖലയില് ഇതിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം വെച്ച് വേണമെന്ന്?
2: കാർഷിക മേഖലയിൽ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ബൗദ്ധിക സ്വത്തവകാശവുമായിട്ടുണ്ട്. അത് നമ്മളുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേയുള്ളൂ, മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. ഇത് പണ്ട് തൊട്ടേ നമുക്കുള്ള പല കാര്യങ്ങളും അത് ഈ നിയമപരമായി നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ, നമുക്ക് നിയമപരമായിട്ട് എഴുതി ഒരു റൂളായിട്ട് അത് നമ്മുടെ തന്നെ അവകാശം എന്ന് വരുമ്പോഴാണ് അതിന് പ്രസക്തമാവുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം.

0: എൻ്റെ തന്നെയാണെന്ന് എനിക്കറിയാം, മറ്റൊരാൾക്കറിയാം. പക്ഷെ വേറൊരാൾ ഇതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനാണ് ഈ ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. കാർഷികപരമായിട്ട് വരുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പം പറഞ്ഞല്ലോ കോപ്പി റൈറ്റ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം പേറ്റൻറ്റിങ്, മറ്റൊന്നാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെ GI ടാഗ്. ഇതിടയ്ക്കെങ്കിലും പത്രങ്ങളിലൊക്കെ വന്നെങ്കിലും ആൾക്കാർ കണ്ടു ഭൗമസൂചകാ പദവി. ഭൗമസൂചകാ പദവി എന്നുള്ള മലയാളം വാക്ക് പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. GI ടാഗ് എന്ന് തന്നെയാണ് പല പത്രങ്ങളിലും മാസികകളിലും എല്ലാം നമ്മൾ കേൾക്കാറുള്ളത്. ഇതെല്ലാം തന്നെ കാർഷികപരമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഭൗമസൂചകാ പദവി എന്ന് പറയുമ്പം കാർഷിക ഉൽപ്പന്നങ്ങളാകാം, അത് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതികളാകാം, ഇതിനെല്ലാം തന്നെ ഭൗമസൂചക പദവി ലഭിക്കാം.
1: കൃഷിരീതികളും വേണമെങ്കിൽ ആവാം,
0: കൃഷിരീതികളും ആകാം. പക്ഷെ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ട്,
1: അത് സ്ഥിരീകരിക്കണം.
0: അതെ, സ്ഥിരീകരിക്കണം. അതെ, നമ്മളത് തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ആക്റ്റാണ്. ആക്ട് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഇത് യഥാർത്ഥത്തിൽ എന്റെ തന്നെയാണ്, അതെ, എന്റെ കണ്ടുപിടി. അതൊരു കോടതിയിൽ നമ്മൾ പോയി നമ്മുടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് തുല്യമാണ്. അത് ഭൗമസൂചക പദവി ഒന്ന്. മറ്റൊന്നാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്. അതായത് ജനിതക ശേഖരം ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.
1: ഏതെങ്കിലും വിളവിന് വേണ്ടിയുള്ളത്,
0: ഒരു വിളവ് തന്നെ ആകണമെന്നില്ല, പല വിളവുകളാകാം. അതിന്റെ ഒരു അമൂല്യമായ ശേഖരം സൂക്ഷിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ഒരു കർഷക കൂട്ടായ്മ, അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം ഇത് ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്നോണം അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്.
1: അത് അവരുടെയാണ്, ആ സ്വത്ത് അവരുടേതാണ്. ആ ഇനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജീനോം അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ് അവരുടേതാണ്,
0: അവരുടേതാണ്. അവരതിനെ സൂക്ഷിക്കുന്നു, കരുതുന്നു, നശിച്ചു പോകാതെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ അമൂല്യമായ പരമ്പരാഗത ഇനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഏത് വിളവെടുത്താലും അറിയാം. ഇപ്പം നെല്ലിൽ തന്നെ പല പരമ്പരാഗത ഇനങ്ങളുണ്ട്. ഇതിൽ പകുതി കൂടുതലും നമുക്കിന്ന് കാണാൻ കിട്ടത്തില്ല. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ ഇനങ്ങൾ വരുമ്പോൾ പുതിയ ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണ്. അപ്പോൾ കർഷകർ എന്താണ് ചെയ്യുക, പുതിയ വിളവിലേക്ക് മാറും, പുതിയ ഇനങ്ങളിലേക്ക് മാറും. അപ്പോൾ പഴയ ഇനങ്ങൾ ഇവർക്ക് അത്രയും വിളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുന്നത് കൊണ്ട് ഇവർ അത് കൃഷി ചെയ്യുന്നത് നിർത്തും. പുതിയ ഇനങ്ങൾ വരുമ്പോഴത്തേക്ക് പരമ്പരാഗതമായ ഇനങ്ങൾ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സംരക്ഷിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്, പഴയതിനെ സംരക്ഷിക്കുക. അത് വെറുതെ ഒരാൾ സംരക്ഷിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മാറ്റിവെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുള്ളൂ.
1: മനുഷ്യ സ്വഭാവമാണ്,
0: സ്വഭാവമാണ്. നമുക്ക് ആരെയും കുറ്റം പറയുകയോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് പല ശാസ്ത്രജ്ഞന്മാരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ നല്ല ജനിതക ശേഖരം സൂക്ഷിക്കേണ്ടതാണെന്നും അതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കൊണ്ടുവരുന്നത്.
1: അപ്പൊ മേഡം, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ജനിതക ശേഖരം സൂക്ഷിക്കുന്ന കർഷകര്, ഇതാണ് നമ്മുടെ കർഷകര് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബൗദ്ധിക സ്വത്തവകാശത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം
0: അല്ലെ.
1: അപ്പം ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം. ഒരു കർഷകർ ഇതിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകന് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും ഇനങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം അപൂർവ ഇനങ്ങളാണ്, അപ്പൊ ആ കർഷകൻ എങ്ങനെ ഈ ഒരു അവാർഡിന് അർഹനാവുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ സാധിക്കും?
0: ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് ആരാണ് ഈ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് കൊടുക്കുന്നത്, നമ്മൾ ആർക്കാണ് അപേക്ഷിക്കേണ്ടത്? ഇത് ആദ്യമായിട്ട് ശരിക്കും ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു ട്രീറ്റി ആദ്യമേ വന്നിരുന്നു, ഉപ്പോ ട്രീറ്റി എന്നൊക്കെ പറയും. അതിന് ശേഷമാണ് PPVFRA, അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട്, ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വരുന്നത് 2001.
1: ഇനങ്ങളെ
0: സംരക്ഷിക്കുക, കർഷകരുടെയും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുക. ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ആക്ട് മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അവിടെയൊന്നും ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും മറ്റുമില്ല. അവിടെയൊക്കെ ശാസ്ത്രജ്ഞരുടെ കാര്യങ്ങൾ അല്ലെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവരുടെ വെച്ച് നിൽക്കുവാണ്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്.
1: ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇനങ്ങൾ ശാസ്ത്രജ്ഞര് പുറത്തെടുക്കണോ

0: ഈ പഴയ ഇനങ്ങൾ വേണം.
1: തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സസ്യയിനങ്ങൾ സംരക്ഷിക്കുക, കൂടാതെ തന്നെ ഈ ഇനങ്ങൾ പുതിയ ഒരു വിത്തിനം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കർഷകര് ഇത് ഷെയർ ചെയ്യണം, മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഇത് കൊടുക്കണം. അവരുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഇരിക്കുമെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്താണ് സമൂഹത്തിന് നേട്ടം? കർഷകൻ സ്വന്തം താല്പര്യത്തിന് കയ്യിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അത് വരികയും ചെയ്യുമ്പോഴാണ് ഒരു വലിയൊരു നന്മയിലേക്ക് അത് എത്തുക. അത് പ്രോത്സാഹിപ്പിക്കുന്നു ഈ PPVFRA. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് കർഷകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, എല്ലാവർക്കും തന്നെ നമ്മൾ ഉള്ള ഒരു ഇനം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് ഈ PPVFRA തന്നെ രജിസ്ട്രാറുണ്ട്, അവിടേക്കാണ് നമ്മൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകന്റെ കയ്യിലുള്ള ഒരു ഇനം, അല്ലെ സയന്റിസ്റ്റിന്റെ കയ്യിലാകാം, ഈ ഇനം ഒരു പുതിയ ഇതൊന്നായിരിക്കണം, പണ്ടുണ്ടായിരുന്നത് പോലത്തതായിരിക്കരുത്, പ്രത്യേകതകൾ എന്തെങ്കിലും അതിനുണ്ടായിരിക്കണം. മാത്രവുമല്ല, നമ്മളിപ്പോ ഒരു കിലോ വിത്ത് കൊടുത്താൽ ഇതെടുത്തിടുമ്പം ഈ ഒരു കിലോ വിത്തിൽ നിന്നും വളർന്നു വരുന്ന ചെടികൾ ഒരേപോലെ ആയിരിക്കണം, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മൾ ഈ വിത്ത് വീണ്ടും അതിൽ നിന്നെടുത്ത് ഒരു രണ്ട് മൂന്ന് തലമുറ നമ്മൾ വീണ്ടും നടുമ്പോൾ അതേ ഗുണങ്ങൾ തന്നെ ഇതിലുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇത് കർഷകർക്ക് ചെയ്യാം, ഇത് അവര് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ആ ഇനം ഈ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇനി പ്ലാൻ ജീനോം സേവിയർ അവാർഡ് അല്ലെ, ഒരു കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ജനിതക ശേഖരം, അത് ഏതെങ്കിലും ഒരു വിളയിലായിരിക്കാം, പലതരം വിളകളിലായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, അത് എത്രയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ അല്ലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, നമ്മുടെ ഇവിടെയുണ്ട്, കേരളത്തിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഇവർക്കെല്ലാം തന്നെ ഇത് കണ്ട് പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഈ അപേക്ഷ അവർ പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അവരുടെ അപേക്ഷയിൽ നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങളിൽ ഒന്നാണ് ഈ കർഷകന്റെ കയ്യിലുള്ള ഇനങ്ങളിൽ ഏതെങ്കിലും പുതിയ ഒരു ഇനം ഉരുത്തിരിച്ചെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ടോ. അപ്പൊ കർഷകൻ തന്റെ കയ്യിൽ ഒരു ജനിതക ശേഖരം സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് ഒരു ശാസ്ത്രജ്ഞനോ അതിനു വേണ്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ കർഷകന് തന്നെ മറ്റൊരു ഇനം ഉരുത്തിരിച്ചെടുക്കുകയും ആകാം.
0: കർഷകർ അങ്ങനെ
1: ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. അതിന് അവരുപയോഗിച്ച പ്രക്രിയ എന്താണെന്നും എല്ലാം വിശദമായിട്ട് ഇതില് നമ്മൾ കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ആയിട്ടുമുണ്ട്, അത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ പല ട്രൈബ്സ്
0: ഗോത്രവർഗക്കാർ,
1: അവരുടെ ഒരു ജീവിത രീതിയാണ്, യഥാർത്ഥത്തിൽ ഒരു ജീവിത രീതിയാണ് അവരുടെ കയ്യിലുള്ള ജനിതക ശേഖരം സൂക്ഷിക്കുക എന്നുള്ളത്. അത് അവരാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ ഈ PPVFRA ആക്ട് വായിച്ചിട്ടോ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു വലിയ മാർഗമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ അട്ടപ്പാടിയിലും മറ്റുമുള്ള ചെറിയ ഗോത്രവർഗക്കാര് അവര് തന്നെ ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ചെറുധാന്യങ്ങൾ നമ്മളൊന്നും കണ്ടിട്ട് പോലും കാണത്തില്ല, ചെറുധാന്യങ്ങളുണ്ട്, അതുപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് അവര് സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കണ്ടിട്ടില്ലാത്ത തരം ഇനങ്ങൾ പോലും അവരുടെ കയ്യിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി അവാർഡ്. ഈ പ്ലാൻ ജീനോം സേവിയർ അവാർഡിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു കർഷകന്റെ വീട്ടിൽ. ഇപ്പൊ നമുക്കറിയാം ഇയാളുടെ കയ്യിൽ നിന്നും ധാരാളം സാധനങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്, ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം ചില ഇനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവുക,
0: പക്ഷെ
1: രേഖകളൊന്നുമില്ല. ഇത് ആൾക്കാർ അറിയണം,
0: ബോധവൽക്കരണം
1: അത്യാവശ്യമാണ്.
0: ഇത് ഒരു പക്ഷമാണ് ഇതിന്റെ. മേഡം പറഞ്ഞത് പ്ലാൻ ജീനോം സേവിയർ അവാർഡ്, ഇനങ്ങൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നത്, ജനിതക ശേഖരം നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം മേഡം സൂചിപ്പിച്ചത് ഭൗമസൂചിക പദവിയാണ്, ജിയോ ടാഗിംഗ്. ഇതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം.
1: ഭൗമസൂചക പദവി എന്ന് പറഞ്ഞാല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മൾ പറയുന്നു, അല്ലെ GI ടാഗിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു ഉൽപ്പന്നത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയക്കോ, അതും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭ്യമാവുക. ഭൗമസൂചക പദവിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ രജിസ്ട്രാറുണ്ട്, ചെന്നൈയിലാണ് ഇതിന്റെ ഓഫീസ് ഇരിക്കുന്നത്, നമ്മൾ അവിടേക്കാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഇത് അപേക്ഷിക്കുമ്പോൾ കർഷകർക്ക് മാത്രമല്ല ഭൗമസൂചക പദവി എന്ന് പറയുന്നത്, ഏതൊരു ഉൽപ്പന്നത്തിനുമാകാം, പക്ഷെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കണം. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന ഒന്നാണ് ബാലരാമപുരം കൈത്തറി, അതിന് ഭൗമസൂചക പദവി ഉള്ളതാണ്. മറ്റൊന്ന് ആറന്മുള കണ്ണാടി, കേരളത്തിലെ ആദ്യത്തെ ഭൗമസൂചക പദവി ലഭ്യമായിരിക്കുന്നത്

0: ആറന്മുള കണ്ണാടിക്കാണ്. അതൊന്നും കാർഷിക ഉൽപ്പന്നങ്ങളല്ല.
1: അല്ല.
0: ഇന്നിപ്പം നമ്മൾ കേരളത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 39 ഭൗമസൂചക പദവി ഉണ്ട്. അതിൽ പക്ഷേ 24 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗമസൂചക പദവി എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ, ആ പ്രദേശത്തിലെ കൾച്ചർ, അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയുമായിട്ട് ഇണപിരിഞ്ഞ് കിടക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും മിക്കവാറും തന്നെ. എങ്കിൽ മാത്രമേ ഈ ഭൗമസൂചക പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രദേശത്ത് നമ്മൾ പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്കതിന് കിട്ടില്ല. അത് അവരുടെ കൾച്ചറുമായിട്ട്, സാമൂഹ്യ പല കാര്യങ്ങളും, ഒരുപക്ഷെ വിവാഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലുള്ള ട്രഡീഷൻസ് ആയിരിക്കും, ഇതെല്ലാമായിട്ടും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ പ്രദേശവുമായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ വരുമ്പോഴാണ് ഇതിനുവേണ്ടി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക.
1: മേഡം സൂചിപ്പിച്ച മാതിരി കേരളത്തിന് കിട്ടിയ ജി ഐ ടാഗിംഗില് ഭൂരിഭാഗവും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. അപ്പം കർഷകരും അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട്.
0: തീർച്ചയായിട്ടും ഇതിന്റെ പ്രയോജനം എന്തെന്ന് പറഞ്ഞാല്, നമുക്ക് മറയൂർ ശർക്കരയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. മറയൂർ ശർക്കര ജി ഐ ടാഗിംഗിൽ ഭൗമസൂചക പദവി ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ പ്രത്യേകതകളാണ് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചക പദവി ലഭ്യമാക്കിയത്. സാധാരണ ശർക്കരയ്ക്ക് മാർക്കറ്റിൽ ഒരു ഏകദേശം 60-80 രൂപ അത്ര വരെ കിട്ടുള്ളൂ. പക്ഷെ മറയൂർ ശർക്കര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ വില വളരെ വളരെ കൂടുതലാണ് ഇതിനെക്കാളും. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാലരാമപുരം കൈത്തറി സാരി എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ, കൈത്തറിയാണെങ്കിലും പവർലൂമിൽ നിന്ന് എടുക്കുന്നത് തമ്മിൽ വില വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഒരു ഭൗമസൂചക പദവി ലഭ്യമാകുന്നതിനോടൊപ്പം ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്നത്. ഇതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭൗമസൂചക പദവി ഒരു ഉൽപ്പന്നത്തിന് കിട്ടണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, എങ്കിലേ അത് കിട്ടുള്ളൂ. വ്യത്യസ്തമായിട്ട് മറ്റതിനേക്കാളും കൂടുതൽ നല്ലതാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ തെളിയിക്കണ്ട. പക്ഷെ ഇതിന് ഇന്ന ഇന്ന പ്രത്യേകതകളുണ്ട്, ഇതാണ് നമ്മൾ അവിടെ തെളിയിക്കേണ്ട കാര്യം. ചില പ്രത്യേകതകൾ ഈ ഉൽപ്പന്നത്തിനുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭിക്കുക. അപ്പോൾ ഈ ടാഗ്, അതായത് മറയൂർ ശർക്കര എന്ന പേരിൽ ഞാനൊരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം വാങ്ങുന്ന ആൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ഈ ഒരു പേര് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ലീഗലി തെറ്റാണ്. ഇവർക്ക് കേസ് കൊടുക്കാം. ഈ മറയൂർ ശർക്കര എന്ന് പറയുന്ന ഉൽപ്പന്നം, അത് ജി ഐ പദവി ലഭ്യമായിരിക്കുന്നത് ഒരു സൊസൈറ്റിക്കാണ്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ഈ പേരിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ.
1: ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ, ഇതൊരു കർഷകൻ ഇൻഡിവിജ്വൽ ആയിട്ട് ജിയോ ടാഗിംഗിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുമോ? അതൊരു കൂട്ടായിട്ട് തന്നെ പറ്റത്തുള്ളൂ.
0: അത് ഈ ഒരു ഈ പലതരം ഭൗതിക സ്വത്തവകാശ ങ്ങളുള്ളതിൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഞാൻ പറഞ്ഞ ജി ഐ ടാഗിംഗ് അല്ലെ, ഈ ഭൗമസൂചക പദവി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ പി ആർ ഇതാണ്. ഇത് ഒരാൾക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പേറ്റന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പിറൈറ്റ്, ഇതെല്ലാം ഒരാൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഈ പേറ്റന്റ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടുന്നത്, എനിക്കത് വേറൊരാൾക്ക് മറ്റു കൈമാറ്റ അവകാശം നമുക്ക് കൊടുക്കാം. പക്ഷെ ഭൗമസൂചക പദവി ഒരു സമൂഹമാണ് അപ്ലൈ ചെയ്യുക, അത് പ്രത്യേകിച്ചും ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കുന്നത് ആദ്യം 10 10 കഴിഞ്ഞാൽ നമുക്കിത് പുതുക്കാം. പിന്നെ ഈ സൊസൈറ്റിയിൽ തുടക്കത്തിൽ ഒരു വ്യക്തി അംഗമല്ല എങ്കിലും പിന്നീട് ഇപ്പം അവിടെ വന്നു, ഇപ്പം അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഇതേ ഉൽപ്പന്നം ഇതേ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അംഗത്വം എടുക്കാം. അംഗത്വം എടുക്കുവാനും അതിനുള്ള അംഗീകാരമുണ്ട്. അതിന് ആദ്യമേ ഇത് ലഭ്യമായിരിക്കുന്ന സൊസൈറ്റിയുടെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ വന്നയാൾ ഇതേ സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇതിന്റെ പേര് ദോഷമാണ്. ഒരു മോശമായ ഒരു ഉൽപ്പന്നമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഈ പേരിലുള്ള സാധനമല്ലല്ലോ പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ അതനുസരിച്ച് അത് ചെയ്യുള്ളൂ. ഇതാണ് ഭൗമസൂചക പദവിയുടെ വലിയൊരു കാര്യം. പിന്നെ ഇതുവഴി കർഷകന് വില നിശ്ചയിക്കാം. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്, അപ്പൊ എനിക്ക് ഈ വിലയ്ക്ക് കിട്ടിയാലേ ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേറൊരാൾ വാങ്ങോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഈ ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ ഈ വില കൊടുക്കണം.
1: വിപണി എന്തായാലും
0: അതെ അതെ എക്സ്പോർട്ടിനൊക്കെ വളരെയധികം ഇത് സഹായകമാകും.
1: മേഡം, നമ്മുടെ ഈ ചർച്ചയിൽ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ, കർഷകർക്ക് പ്ലാന്റ് ജീനോം സേവിയർ അല്ലെങ്കിൽ ഇനങ്ങൾ സംരക്ഷിക്കാം, ജനിതക ശേഖരം കയ്യിൽ വെക്കാം, അത് പാറ്റന്റ് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭൗതിക സ്വത്താവകാശത്തിൽ കർഷകർക്കും പങ്കെടുക്കാം, ഇതിൽ നിന്ന് ലാഭം കൊയ്യാം, സൊസൈറ്റിക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടി എവിടാണ് ഇവർ കോൺടാക്ട് ചെയ്യേണ്ടത്? ഒരു ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ
0: കേരള കാർഷിക സർവകലാശാലയിൽ ഒരു IPR സെല്ല് തന്നെയുണ്ട്. ഇപ്പോഴതൊരു സെന്റർ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് സെല്ലല്ല, അത് കുറച്ചും കൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ബൗദ്ധിക സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ പ്ലാന്റ് ജീനോം സേവർ അവാർഡുകൾക്കാവട്ടെ, കമ്മ്യൂണിറ്റി അവാർഡുകളാവട്ടെ, GI ടാഗുകൾ ആവട്ടെ, ഇതിനെല്ലാം തന്നെ കർഷകർക്ക് വേണ്ടി ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ സഹായം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഞാനൊരു 24 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നും കിട്ടിയത്. അതിൽ 17 കേരള കാർഷിക സർവകലാശാലയാണ് അതിൻ്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ നമ്മുടെ പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു ആ സൊസൈറ്റിയുടെ പേരിലാണ് കൊടുക്കുക. അതിൻ്റെ ടെക്നിക്കൽ ഹെൽപ്പാണ് നമ്മൾ ചെയ്യുക. ഈ അപേക്ഷ തയ്യാറാക്കുന്നതിന് കുറേയധികം കടമ്പകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് തയ്യാറാക്കി കൊടുക്കുന്നത് ആ സഹായം കേരള കാർഷിക സർവകലാശാല ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ KCST നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഇതാണ് KCST, അവരും പേറ്റന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കേരള കാർഷിക സർവകലാശാല തന്നെയാണ് ഈ ഭൗതിക സ്വത്തവകാശവുമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇതില് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു അവബോധമുള്ള ആൾക്കാരുമുണ്ട്, നന്നായിട്ട് സഹായിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് കർഷകർക്ക് അതിന്റെ
1: ലാഭം
0: കിട്ടുന്നുണ്ട്.
1: ഡോക്ടർ ലവ്ലി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഈ ഒരു വിഷയം അധികം പുതിയതല്ലെങ്കിലും കർഷകർ അധികം സുപരിചിതം അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നല്ലമാതിരി വിശദീകരിച്ചു തന്ന് ഭൗതിക സ്വത്തവകാശം എന്തുവാണ്, കർഷകർ എങ്ങനെ ഇതിൽ നിന്ന് ലാഭമെടുക്കുന്നതെന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: ഭൗതിക സ്വത്തവകാശം എന്താണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, കാർഷിക മേഖലയിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

ഇടുക്കി ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിൽ നിലവിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 187 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 73 പുരുഷന്മാരും 81 സ്ത്രീകളും 33 കുട്ടികളുമാണുള്ളത്. തൊടുപുഴ താലൂക്കിൽ 6 ക്യാമ്പുകളിലായി 116 പേരാണുള്ളത്. ഇടുക്കിയിൽ 3 ക്യാമ്പുകളിലായി 26 പേരുണ്ട്. പേരുമേട് താലൂക്കിൽ 2 ക്യാമ്പുകളിലായി 20 പേരും ദേവികുളം താലൂക്കിൽ 1 ക്യാമ്പിൽ 16 പേരും ഉണ്ട്. ഉടുമ്പൻചോലയിൽ 1 ക്യാമ്പിൽ 8 പേരുമാണ് ഉള്ളത്. 71.29 മില്ലിലിറ്ററാണ് ജില്ലയിൽ ഇന്ന് ഇതുവരെ പെയ്ത ശരാശരി മഴ. തൊടുപുഴ താലൂക്കിൽ 57.8 മില്ലിമീറ്റർ, ഇടുക്കി 80.60, പീരുമേട് 85.66, ഉടുമ്പൻചോല 33, ദേവികുളം 99.4 എന്നിങ്ങനെയാണ് മഴ പെയ്തത്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2339.62 അടിയും മുല്ലപ്പെരിയാർ ഡാമിൽ 116.70 അടിയുമാണ് ജലനിരപ്പ്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഷോറൂമുകളിൽ കർക്കിടകവാവ്, സ്വാതന്ത്ര്യദിനം, ഓണം എന്നിവ പ്രമാണിച്ച് ഓഗസ്റ്റ് 25 വരെ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും. KGS മാതാ ആർക്കേഡ് തൊടുപുഴ, KGS പൂമംഗലം ബിൽഡിംഗ് തൊടുപുഴ, KGS കട്ടപ്പന എന്നീ അംഗീകൃത ഷോറൂമുകളിൽ ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. ഷോറൂമുകളിൽ ഖാദി കോട്ടൺ, സിൽക്ക്, ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണും ജില്ലകളിൽ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും. 2026 സെപ്റ്റംബർ 25 സംസ്ഥാനതലത്തിൽ നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാറും രണ്ടാം സമ്മാനമായി 14 ജില്ലകളിലും ഓരോ സുസുക്കി ആക്സസ് 125 സ്കൂട്ടറും മൂന്നാം സമ്മാനമായി 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കും. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. തടിയമ്പാട് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഓഗസ്റ്റ് 31 വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അപ്പീൽ അപേക്ഷകൾ തൃശൂർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിൽ 1 സെപ്റ്റംബർ മുതൽ 15 വരെ സ്വീകരിക്കും. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച് 2026 മാർച്ചിൽ നടത്തിയ SSLC, THSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ ഉന്നത വിജയം നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് അർഹതയുള്ളത്. അപേക്ഷാ ഫോം www.agriworkersfund.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റില്.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്.

0: പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: घर का कोई बच्चा अगर नशे का शिकार बन गया है तो इसे सामाजिक प्रतिष्ठा की आड़ में छिपाए नहीं, जिसकी जरूरत हो उसका सहयोग मांगे, मन खोल करके उससे बात करें, जो एक्सपर्ट हैं उनका सहयोग लें, मेडिकल हेल्प से अपने बच्चे को नशे से मुक्त कराने का प्रयास करें.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമീപം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
0: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. രണ്ട് ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: പാര പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമിള ധങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ മൂന്നാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15 ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. sc.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17 സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഇടുക്കിയിൽ മഴ ശക്തമായതോടെ മഴക്കെടുതികളും രൂക്ഷമായി. ശനിയാഴ്ച മഴക്കെടുതിയിൽ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാഗമണ്ണിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. കുടയത്തൂർ അടൂർ മലയിലെ മണ്ണിടിച്ചിലിൽ സുമതി എന്ന സ്ത്രീ മരിച്ചു. ഇടുക്കി ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോതമംഗലം കുട്ടമ്പുഴ അട്ടിക്കളത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ അട്ടിക്കളത്ത് വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറി തുടങ്ങി. പുലർച്ചെ ശമിച്ച മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ്. കനത്ത മഴയിൽ കല്ലാർകുട്ടി ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്നു. മലങ്കര പാമ്പള അണക്കെട്ടുകളുടെ ഷട്ടറുകളും തുറന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകി. പത്താമയിൽ ദേവിയാർ എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ അമലഗിരിയിൽ ഉരുൾപൊട്ടലിന് സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. പശുപാറയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. ഏലപ്പാറ വാഗമൺ എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. മഴക്കെടുതിയിൽപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ 5 ക്യാമ്പുകൾ തുറന്നു. തൊടുപുഴ താലൂക്കിൽ മുട്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ തുറന്ന ക്യാമ്പിൽ 2 കുടുംബങ്ങളിലെ 6 അംഗങ്ങളാണുള്ളത്. ആലക്കോട് ചവർണ അങ്കണവാടിയിൽ 7 കുടുംബങ്ങളിലെ 33 പേരും തട്ടേക്കണ്ണി കമ്മ്യൂണിറ്റി ഹാളിലെ ക്യാമ്പിൽ 7 പേരുമാണുള്ളത്. ഇടുക്കി താലൂക്കിൽ കീരിത്തോട് ഗവൺമെന്റ് LP സ്കൂളിലും ദേവികുളം താലൂക്കിൽ മന്നാങ്കണ്ടം വില്ലേജിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ആശങ്ക നിലനിൽക്കുന്നതിനാലും വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ വിനോദസഞ്ചാരികൾ ജില്ലയിൽ സന്ദർശനം നടത്തരുത്. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ നടന്നു. തപാൽ വകുപ്പിലെ മെയിൽ ആൻഡ് പാഴ്സൽ ഒപ്റ്റിമൈസേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായി കൊച്ചി HRO പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്ന 8 മണിക്കൂർ തുടർച്ചയായ റൊട്ടേഷണൽ ഷിഫ്റ്റ് സമ്പ്രദായം കേന്ദ്ര തപാൽ ഡയറക്ടറേറ്റ് താൽക്കാലികമായി മരവിപ്പിച്ചു. ജീവനക്കാരുടെ കടുത്ത ആശങ്കകൾ മുൻനിർത്തി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകിയ അടിയന്തര നിവേദനത്തെ തുടർന്നാണ് അനുകൂല തീരുമാനം. രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരത്തിന്റെ ആദ്യഘട്ട കേന്ദ്രങ്ങളിലൊന്നായി കൊച്ചി HRO ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇതുപ്രകാരം ജീവനക്കാർക്കായി രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ, ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ, രാത്രി 10 മുതൽ പുലർച്ചെ 6 വരെ എന്നിങ്ങനെ 3 കർശനമായ 8 മണിക്കൂർ ഷിഫ്റ്റുകളാണ് വിഭാവനം ചെയ്തിരുന്നത്. പതിറ്റാണ്ടുകളായി തപാൽ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം ജീവനക്കാരുടെ ക്ഷേമവും ഉറപ്പാക്കിയിരുന്ന നിലവിലെ സമയക്രമം അട്ടിമറിക്കുന്നതായിരുന്നു പുതിയ നിർദ്ദേശം. പുതിയ ഷിഫ്റ്റ് സമ്പ്രദായം ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് വനിതാ ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പുലർച്ചെ 6 മണിക്ക് ജോലിക്കെത്താനും രാത്രി 10 മണിക്ക് ജോലി കഴിഞ്ഞ് മടങ്ങാനും കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ആവശ്യത്തിന് പൊതുഗതാഗത സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതായിരുന്നു. കൂടാതെ ഇടയ്ക്കിടെയുള്ള ഷിഫ്റ്റ് മാറ്റം ജീവനക്കാരുടെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് സംഘടനകൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡീൻ കുര്യാക്കോസ് MP വിഷയം നേരിട്ട് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൃത്യമായ സാമൂഹിക തൊഴിൽ ആഘാത പഠനങ്ങൾ നടത്താതെയും യൂണിയനുകളുമായി ചർച്ച ചെയ്യാതെയും നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഫീൽഡ് തലങ്ങളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് തപാൽ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ദേവേന്ദർ കുമാർ സിംഗ് തുടർ ഉത്തരവുണ്ടാകുന്നതുവരെ തുടർച്ചയായ സോർട്ടിംഗുമായി ബന്ധപ്പെട്ട BPR പരിഷ്കാരങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി MP നടത്തിയ ശക്തമായ ഇടപെടലിന് ഒടുവിൽ അനുകൂല ഫലം കണ്ടതിന്റെ ആശ്വാസത്തിലാണ് പോസ്റ്റൽ ജീവനക്കാർ.

0: ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സ്വീകരിക്കും. കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുകയോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും. കള്ളപ്പട്ടയങ്ങളുണ്ടാക്കി ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. വാഗമണ്ണിലെ വരാട്ടുമേട്ടിൽ 10 ഏക്കർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഒഴിപ്പിക്കൽ നടപടികൾ തുടരാനും യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, MLA മാരായ റോയ് കെ പൗലോസ്, സേനാപതി വേണു, സിറിയക് തോമസ്, എഫ് രാജ തുടങ്ങിയവർ പങ്കെടുത്തു. ഖാദി ഉൽപ്പന്നങ്ങളുടെ മൂല്യം തിരിച്ചറിയണം. ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. കൈകൊണ്ട് നെയ്യുന്ന ഖാദി ഉൽപ്പന്നങ്ങളുടെ മൂല്യം തിരിച്ചറിയണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഖാദി വസ്ത്രങ്ങൾ. വ്യാപകമായി ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരം നൽകണം. അവയ്ക്ക് ആവശ്യമായ വില ലഭ്യമാക്കണം. ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾക്ക് എല്ലായിടങ്ങളിലും വലിയ വിലയാണ്. എന്നാൽ ഖാദിക്ക് ഈ വില ലഭ്യമാകുന്നില്ല. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭ്യമാക്കണം. വിദേശ രാജ്യങ്ങളിലും ഖാദി ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ തൊഴിലുകൾ നൽകുക, ഖാദി വസ്ത്രങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളും ഒക്കെ നിർമ്മാണവും അതിന്റെ വിപണനവും ഏറ്റെടുത്ത് നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ കൂടുതൽ തൊഴിൽ വ്യാപൃതരായിരിക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പരമ്പരാഗത തൊഴിലാളികൾക്ക് സഹായങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ ഖാദി ഉൽപ്പന്നങ്ങളായ മറ്റ് വസ്ത്രങ്ങൾ, സോപ്പുകൾ, തേൻ, മറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമുകളിൽ കൂടി വിതരണം ചെയ്യുക, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി
0: തൊടുപുഴ റെസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് പി എ അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ഫെഡറേഷൻ ജീവനക്കാരൻ അജി തോമസിന് ഖാദി ഉൽപ്പന്നം നൽകിക്കൊണ്ട് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ തോമസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷീനാമോൾ ജേക്കബ്, ജൂനിയർ സൂപ്രണ്ട് ലിജി തോമസ്, വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ 29-31 തീയതികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് നേരത്തെ ഈ മേഖലയിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസം ഹെഡ്വർക്സ് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യവും കണക്കിലെടുത്താണ് കളക്ടറുടെ നിർദ്ദേശം. മണ്ണിടിച്ചിലുണ്ടായ ഹെഡ്വർക്സ് ഡാമിന് സമീപം ഒരു വരി മാത്രമായി ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ഈ വഴിയുള്ള ഗതാഗതം പരമാവധി ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഏലത്തോട്ട ഭൂമികൾ റവന്യൂ ഭൂമിയാണെന്ന കാര്യത്തിൽ വകുപ്പിന് തർക്കമില്ല. മന്ത്രി APഅനിൽകുമാർ. ഏലത്തോട്ട ഭൂമികൾ റവന്യൂ ഭൂമിയാണെന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിന് യാതൊരു തർക്കവുമില്ലെന്ന് റവന്യൂ മന്ത്രി APഅനിൽകുമാർ. പുളിയൻമല പ്ലാന്റേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാടമം കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏലത്തോട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിനുള്ള തർക്കം പരിഹരിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപടിയെടുക്കും. ഏലം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള പ്രഖ്യാപനം പ്രാവർത്തികമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിലുള്ള വിളകൾക്കു പുറമെ വിദേശ പഴങ്ങൾ ഉൾപ്പെടെ കൃഷി ചെയ്യുവാൻ അനുവദിക്കുന്ന കാര്യം ഗൗരവമായി പരിശോധിക്കും. ടൂറിസം മേഖലയിലുള്ള സാധ്യതകൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തോട്ടം ഭൂമികൾ എങ്ങനെ വിനിയോഗിക്കാമെന്ന്

0: സർക്കാർ ആലോചിക്കും. ഏലത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സുപ്രീം കോടതിയുടെ സ്റ്റേ മറികടക്കാനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. വനം റവന്യൂ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത് സ്റ്റേ നീക്കുവാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏലം കുത്തകപ്പാട്ട ഭൂമിയുടെ കരം വാങ്ങാതെ അത്തരം ഭൂമി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും അത്തരം യാതൊരു നീക്കവും ഉണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു.
1: അങ്ങനെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ഇന്ന് ഏറ്റവും ഗൗരവത്തോടു കൂടിയാണ് ഓരോ ഗവൺമെന്റും നോക്കിക്കാണാറുള്ളത്. ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഏലം തോട്ട മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഗൌരവമായി കാണും, അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതാണ്. അത്തരത്തിലുള്ള മുൻകാലത്ത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞു. ആദ്യ ബജറ്റിൽ തന്നെ രണ്ടാം ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കും. ആ കമ്മിറ്റി ഈ രംഗത്ത് വളരെ വിദഗ്ധരായുള്ള എക്സ്പേർട്സിനെ വെച്ചുകൊണ്ടുള്ള കമ്മിറ്റിയാകും. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ ഏതൊക്കെ നമുക്ക് പരിഷ്കരിക്കണമോ, ഏതൊക്കെ നമുക്ക് നിയമങ്ങളിൽ അമെന്റ്മെന്റ് കൊണ്ടുവരണമോ അതൊക്കെ ആലോചിച്ച് അതിനാവശ്യമായ രണ്ടാം ഭൂപരിഷ്കരണ നിയമം തന്നെ കൊണ്ടുവരും എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അതിന്റെ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്.
0: പുളിയൻമല ഗ്രീൻഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺക്ലേവിൽ എംഎൽഎമാരായ റോയി കെ പൗലോസ്, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, എഫ് രാജ, തമിഴ്നാട് കമ്പം എംഎൽഎ ജഗന്നാഥ് മിശ്ര, തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി പി സി സിറിയക്, പ്ലാന്റേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സിബി എബ്രഹാം, സെക്രട്ടറി റോബി ജോസഫ്, നിയമ വിദഗ്ധർ, വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സി എച്ച് ആർ മേഖലയുമായി ബന്ധപ്പെട്ട നിയമപരമായ അവ്യക്തതകൾ, നിയമ ഭേദഗതികളുടെ ആവശ്യകത, ഏലം പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം, കൈവശഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ, കുത്തകപ്പാട്ട ഭൂമി പുതുക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി. എം സി ബോബൻ മോഡറേറ്ററായി. കെ എസ് ഫ്രാൻസിസ്, ഷൈൻ വർഗീസ്, പി ആർ സന്തോഷ് എന്നിവർ വിഷയ അവതരണം നടത്തി. ഇടമലക്കുടിയിൽ വീടില്ലാത്തവരുടെ കണക്കെടുക്കും. ഇടമലക്കുടിയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത 58 വീടുകളുടെ ബലക്ഷമത സംബന്ധിച്ച പരിശോധന പൂർത്തിയായി. അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത വിധം ശോചനീയ അവസ്ഥയിലാണ് വീടുകൾ. ഈ വീടുകൾ ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. നിർമ്മാണം പൂർത്തിയായ 149 വീടുകളുടെ കൂടി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ഇടമലക്കുടി പഞ്ചായത്തിൽ ഇനി എത്ര കുടുംബങ്ങൾക്കാണ് വീട് ആവശ്യമുള്ളതെന്നത് സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ടി ഡി ഒയ്ക്ക് നിർദ്ദേശം നൽകി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ കുറവ് കണക്കിലെടുത്ത് താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കാൻ തീരുമാനം. ക്ലർക്ക്, സെക്യൂരിറ്റി തുടങ്ങി വിവിധ ജീവനക്കാരെയാണ് ഉടൻ നിയമിക്കുക. ആശുപത്രി വികസന സമിതി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കൂടാതെ മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് സൗകര്യമേർപ്പെടുത്തും. നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഓഗസ്റ്റ് 18 ജില്ലയിലെത്തുമെന്ന് റോയ് കെ പൗലോസ് എംഎൽഎ അറിയിച്ചു. ജില്ലയിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ പരിശോധിക്കാൻ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് നിർദ്ദേശിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതി നടപ്പാക്കാൻ ഭൂമി ലഭ്യമല്ലാത്ത സ്ഥിതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ കൈവശമുള്ള സർക്കാർ ഭൂമിയുടെ വിശദമായ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കാൻ യോഗം നിർദ്ദേശിച്ചു. ദേവികുളത്തും ചിന്നക്കനാലിലും കുടിവെള്ളമെത്തും. ദേവികുളം പഞ്ചായത്തിലെ 809 വീടുകളിലും ചിന്നക്കനാൽ പഞ്ചായത്തിലെ 3357 വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകുന്നത് സംബന്ധിച്ച തർക്കത്തിന് പരിഹാരം. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ഭൂമിയിലൂടെ പൈപ്പ് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനാണ് പരിഹാരമായത്. റവന്യൂ വകുപ്പും വാട്ടർ അതോറിറ്റിയും സംയുക്തമായി പരിശോധന നടത്തി ബദൽ മാർഗം കണ്ടെത്തി. അടിമാലി മണ്ണിടിച്ചിൽ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ഓണത്തിന് മുൻപ്. ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ട് പരാതികളുണ്ടാകരുത്, മന്ത്രി എ പി അനിൽകുമാർ.

0: ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പരാതികളുണ്ടാകരുതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാര തുകയായ 10 ലക്ഷം രൂപ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഭൂപ്രശ്നങ്ങളാണ് ഇവിടെയുള്ളത്. 60-ലധികം വർഷം പഴക്കമുള്ള നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം. നിയമങ്ങളിൽ ഭേദഗതി നടപ്പിലാക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കും. 2. ഭൂപരിഷ്കരണ നിയമമാണ് സർക്കാരിന്റെ ലക്ഷ്യം. എല്ലാ വിഭാഗങ്ങൾക്കും ഭൂപരിഷ്കരണത്തിന്റെ നേട്ടം ലഭ്യമാകണം. അർഹരായവർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള തടസ്സം നീക്കും. സർക്കാർ ഭൂമി കയ്യേറുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. റവന്യൂ വകുപ്പിന് കൂടുതൽ വാഹനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. കൂടുതൽ സർവേയർമാരെ നിയമിക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതിനാവശ്യമായ തസ്തിക സൃഷ്ടിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടും. താൽക്കാലികമായി കൂടുതൽ സർവേയർമാരെ നിയമിക്കും. കൂടാതെ ഇടുക്കിയിലെ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കും. ജില്ലയിൽ ജോലി ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥർ വളരെ വേഗം സ്ഥലമാറിപ്പോകുന്നത് ജില്ലാ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി. ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
1: എല്ലാ ജില്ലകളിലും റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം നടത്തുവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഡെപ്യൂട്ടി തഹസിൽദാർമാർ, തഹസിൽദാർ, അതുപോലെ ഡെപ്യൂട്ടി കളക്ടേഴ്സ്, എ ഡി എം ഉൾപ്പെടെയുള്ള മീറ്റിംഗാണ് രാവിലെ നടന്നത്. അതിനുമുമ്പ് എംഎൽഎമാരുടെ അഭിപ്രായങ്ങൾ എടുത്ത യോഗം നേരത്തെ ചേർന്നിരുന്നു. ഇനി ഇതിനുശേഷം ഓൺലൈനിലായിട്ട് വില്ലേജ് ഓഫീസേഴ്സിന്റെ മീറ്റിംഗ് ഉടൻ തന്നെ നടക്കുകയാണ്. 10-ാമത്തെ ജില്ലയാണ് ഇടുക്കി ജില്ല. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ഇടുക്കിയിലെത്തുമ്പോൾ 10 ജില്ലകളിലായിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങളും റവന്യൂ വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും വിലയിരുത്തി. അതോടൊപ്പം തന്നെ 100-ദിന കർമ്മ പരിപാടിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ ഉണ്ടായി. 100 ദിവസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അങ്ങനെ പൊതുവായിട്ട് റവന്യൂ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും അവരവലോകന യോഗം നടന്നു. നമുക്ക് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുള്ള വകുപ്പാണ്. നിരന്തരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ്. എവിടെയെങ്കിലും പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാലവർഷക്കെടുതി ഉണ്ടായി, എല്ലാറ്റിലും ഇടപെടേണ്ടത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അത്രയും വലിയ ബാലിശ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതിനിടയിലും നടത്തേണ്ട കാര്യങ്ങൾ, പട്ടയത്തിന്റെ കാര്യമായാലും ഭൂമി തരം മാറ്റ കാര്യമായാലും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോളേജുകളും അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, വളരെ ബാലിശ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതോടൊപ്പം ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.
0: ജില്ലയിലെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അവതരിപ്പിച്ചു. 2011 മുതൽ ജില്ലയിലാകെ 54,485 LA പട്ടയങ്ങളും 258 LT പട്ടയങ്ങളും 4,421 മിച്ചഭൂമി പട്ടയങ്ങളും 3 ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. 55,214 LA പട്ടയ അപേക്ഷകളാണ് അവശേഷിക്കുന്നത്. 237 LT പട്ടയ അപേക്ഷകളും 2 ദേവസ്വം പട്ടയ അപേക്ഷകളുമാണ് തീർപ്പാക്കാനുള്ളത്. ജില്ലയിലെ മിച്ചഭൂമി സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ പട്ടയ വിവരങ്ങൾ സംബന്ധിച്ച് നിലവിലെ സ്ഥിതി യോഗത്തിൽ അവതരിപ്പിച്ചു. പട്ടികവർഗ ഉന്നതികളിലെ 800-ലധികം കൈവശങ്ങൾക്ക് 2001 ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്നതിന് സർവേ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഉന്നതികളിൽ പട്ടയം ലഭിക്കാത്ത കൈവശങ്ങൾ കണ്ടെത്താൻ താലൂക്ക് തലത്തിൽ നടപടി പുരോഗമിക്കുകയാണ്. അനധികൃത കയ്യേറ്റം സംബന്ധിച്ച് ആകെ 473 കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ 112 കേസുകളിൽ കയ്യേറ്റം ഒഴിപ്പിച്ചു. 234.20 ഹെക്ടർ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. ഡിജിറ്റൽ സർവേ 13.07% ജില്ലയിൽ പൂർത്തിയായത്. ആകെയുള്ള 68 വില്ലേജുകളിൽ 44 വില്ലേജുകളിലാണ് സർവേ നടക്കുന്നത്. 6 വില്ലേജുകളിൽ സർവേ പൂർത്തിയായി. 30 വില്ലേജുകളിൽ സർവേ പുരോഗമിക്കുന്നു. 8 വില്ലേജുകളിൽ സർവേ ആരംഭിക്കാനുണ്ട്. ഡിജിറ്റൽ സർവേ നടപടികൾ വേഗത്തിലാക്കാൻ

0: മന്ത്രി നിർദ്ദേശം നൽകി. ജില്ലയിൽ 29 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം പൂർത്തിയായി. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് 804 അപേക്ഷകളിൽ ധനസഹായം അനുവദിച്ചു. 2022 മുതലുള്ള കണക്ക് പ്രകാരമാണിത്. 125 അപേക്ഷകളാണ് തീർപ്പാക്കാനുള്ളത്. പ്രാചീന ശിലായുഗകാലത്തിലെ തിരുശേഷിപ്പുകളായ മറയൂരിലെ ചരിത്രാതീതകാല അടയാളങ്ങളായ മുനിയറകൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിലായി നിരവധി മുനിയറകൾ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും മറയൂർ മുരുകൻ മലയിലെ മുനിയറകളാണ് ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം. സഞ്ചാരികൾക്ക് ജീപ്പ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഇടം കൂടിയാണിത്. നേരത്തെ ഈ അപൂർവ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി കമ്പിവേലികൾ കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. എന്നാൽ നിലവിൽ മതിയായ വേലികളോ മറ്റു സംരക്ഷണ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ പല മുനിയറകളും തകർക്കപ്പെട്ട നിലയിലാണ്. സാമൂഹിക വിരുദ്ധരുടെ ശല്യവും സ്വാഭാവികമായ തകർച്ചയും ഈ ചരിത്ര ശേഷിപ്പുകളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മഹാശിലാസംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകളാണ് മറയൂരിലെ പാമ്പാർ നദിക്കരയിലും മുരുകൻമലയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമുള്ളത്. ക്രിസ്തുവിനു മുമ്പ് BC 1000 AD 300 ഇടയിലുള്ള കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തിന്റെ അടയാളങ്ങളാണ് മുനിയറകൾ. മരിച്ചവരുടെ സ്മരണയ്ക്കായി കൂറ്റൻ ശിലാപാളികൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരം അറകൾ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടിത്തറയാണ്. നാലു വശങ്ങളിലും വലിയ കരിങ്കൽ പാളികൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ മറ്റൊരു വലിയ പാളി മേൽക്കൂരയായി സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി ചരിത്രം കാത്തുസൂക്ഷിക്കാൻ അനിവാര്യമാണ്. മുനിയറകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പുരാവസ്തുവകുപ്പ് പൂർണ്ണമായും ഏറ്റെടുത്ത് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം. ചരിത്ര സ്മാരകങ്ങൾക്കു ചുറ്റും വേലികൾ നിർമ്മിച്ച് സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണം. പ്രാദേശികവാസികൾക്കും സഞ്ചാരികൾക്കും ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകണം എന്നീ ആവശ്യങ്ങൾ ശക്തമായി.
1: മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് കേരളത്തിലുള്ളതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അഞ്ചനാട് ഭാഗങ്ങൾ. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അഞ്ചനാട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചേരചോള പാണ്ഡ്യ കാലഘട്ടത്തിൽ സംഘകാലഘട്ടത്തിൽ ചേര രാജാക്കന്മാരുടെ, അതായത് നമ്മുടെ കോയമ്പത്തൂരൊക്കെ ബേസ് ചെയ്തിട്ട് കരൂർ ബേസ് ചെയ്തിരുന്ന കൊങ്ങുനാട് ചേരന്മാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് ഏതാണ്ട് തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഇടുക്കിയുടെ മലനിരകളിൽ അതിന്റെ തുടർച്ച. ഇപ്പം നമ്മൾ മധുരയിലൊക്കെ കീഴടിയിൽ നടക്കുന്ന എക്സ്കവേഷൻസിനെ കുറിച്ചൊക്കെ നമുക്കിപ്പോൾ അറിയാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സംസ്കൃതിയുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെരിയാറ് വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ മലമൂളി കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളീ പറയുന്ന പഴയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുകയും പിന്നീട് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നശിച്ചുപോവുകയും ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം കേരള ചരിത്രത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
0: നാശത്തിന്റെ വക്കിലുള്ള മുരുകൻമലയിലെ മുനിയറകളുടെ സംരക്ഷണത്തിനും പ്രദേശം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ വികസിപ്പിക്കുന്നതിനുമായി പ്രത്യേക കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് അറിയിച്ചു.
2: സംരക്ഷിക്കുന്ന നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അവിടെ പഞ്ചായത്താണ് മുൻകൈ എടുത്തുകൊണ്ട് അവിടുത്തെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ ഏർപ്പെടുത്തുന്നത്. മുൻപ് ആരും തന്നെ അങ്ങോട്ട് നടന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ വാഹനങ്ങളിൽ ആളുകൾ കയറി ചെല്ലുവാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വരുമ്പോഴത്തേക്കും മറയൂർ കാന്തല്ലൂർ പ്രദേശത്തെ ഏതാണ്ട് 10-250 വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ഈ ടൂറിസ്റ്റുകളുടെ പ്രധാന ടൂറിസം പോയിന്റായ മുരുകമലെത്തിച്ചേരും മെഗാലിറ്റി പാർക്ക് സന്ദർശിക്കുകയും തിരിച്ചു വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ആളുകളെ നിന്നും ഒരു ചെറിയ അത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെറിയൊരു ഫീസ് ഏർപ്പെടുത്തണമെന്നൊക്കെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഇവര് ടൂറിസ്റ്റുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും അല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മുരുകൻമലയിലേക്ക് പോകുന്ന മറയൂർ കാന്തല്ലൂർ പ്രദേശത്തെ വാഹനങ്ങൾക്ക് പഞ്ചായത്ത് ഒരു നമ്പറിംഗ് സംവിധാനം ഏർപ്പെടുത്തുകയും അവിടെ ഒരു നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നതിനും ഒരു ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഭാഗത്തെ അടിസ്ഥാന വികസനങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്തിൽ സംയോജിതമായി അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.
0: ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ അപൂർവ ശേഷിപ്പുകൾ വരും തലമുറയ്ക്കായി സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ചരിത്ര സ്നേഹികളും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം പുതു പാടലുകൾ. ആദ്യം ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിനു വേണ്ടി യുവൻ ശങ്കർ രാജ, മേഘ അഗർവാൾ എന്നിവർ പാടിയത്.